0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളാണ് ഈ പ്രക്ഷേപണത്തിൽ ആദ്യം. തുടർന്ന് ലിയോ 14-ാമൻ പാപ്പ വത്തിക്കാനിൽ അനുവദിച്ച പൊതുകൂടിക്കാഴ്ചാവേളയിൽ നടത്തിയ പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. വാർത്തകൾ. ശരിയായ കത്തോലിക്ക വിദ്യാഭ്യാസം വിദ്യാർത്ഥികളിൽ സത്യത്തോടുള്ള താൽപര്യം വളർത്തുന്നതാകണമെന്നും അത് അവരെ ക്രിസ്തുവിലേക്കു നയിക്കണമെന്നും ലിയോ 14-ാമൻ പാപ്പ കത്തോലിക്ക കോളേജുകളും യൂണിവേഴ്സിറ്റികളും ഉൾക്കൊള്ളുന്ന അമേരിക്കൻ അസോസിയേഷന്റെ പ്രതിനിധികൾക്ക് ജൂൺ 3 ബുധനാഴ്ച വത്തിക്കാനിൽ അനുവദിച്ച കൂടിക്കാഴ്ചയിൽ സംസാരിക്കവെയാണ് വിദ്യാഭ്യാസ രംഗത്തുണ്ടാകേണ്ട മൂല്യങ്ങളെക്കുറിച്ച് പരിശുദ്ധ പിതാവ് ഓർമ്മിപ്പിച്ചത്. താൻ അടുത്തിടെ പുറത്തിറക്കിയ മഞ്ഞിഫിക്ക ഉമാനിതാസ് എന്ന തന്റെ പ്രഥമ ചാക്രിക ലേഖനം പരാമർശിച്ച പാപ്പ വിദ്യാഭ്യാസ ലോകം ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ ഒന്ന് അറിവിന്റെ മേഖലയിലുള്ള പരിമിതികളാണെന്ന് അനുസ്മരിച്ചു. അറിവുണ്ടെങ്കിലും ജീവിതത്തിൽ ലക്ഷ്യബോധത്തോടെ ശരിയായ ദിശയിൽ മുന്നോട്ടു നീങ്ങാൻ വിദ്യാർത്ഥികളിൽ പലർക്കും സാധിക്കുന്നില്ലെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. സഭയിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന സുവിശേഷ പ്രഘോഷണ നിയോഗത്തിൽ കത്തോലിക്ക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുള്ള ചുമതലയിലേക്കും പരിശുദ്ധ പിതാവ് ഏവരുടെയും ശ്രദ്ധ ക്ഷണിച്ചു. തങ്ങളുടെ ജീവനും രാഷ്ട്രത്തിന്റെ വളർച്ചയ്ക്കും ഉപകാരപ്രദമാകുന്ന ശരിയായ മൂല്യങ്ങളും പ്രബോധനങ്ങളും വിദ്യാർത്ഥികളിലേക്കു പകരേണ്ടതുണ്ടെന്ന് കത്തോലിക്ക യൂണിവേഴ്സിറ്റി നേതൃത്വങ്ങളെ പാപ്പ ഉദ്ബോധിപ്പിച്ചു. ക്രിസ്തുവിന്റെ തിരുശരീര രക്തങ്ങളുടെ തിരുനാളുമായി ബന്ധപ്പെട്ട പ്രദക്ഷിണം പ്രോത്സാഹിപ്പിച്ചും വിശ്വാസ ജീവിതത്തിൽ അതിനുള്ള പ്രാധാന്യം എടുത്തുകാട്ടിയും ലിയോ 14-ാമൻ പാപ്പ ജൂൺ 3-ാം തീയതി വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ചത്വരത്തിൽ പുതുകൂടിക്കാഴ്ച അനുവദിച്ച വേളയിൽ ചത്വരത്തിലുണ്ടായിരുന്ന 20,000-ൽ പരം ആളുകളോട് സംസാരിക്കവേ വിശ്വാസത്തിന്റെ പരസ്യസാക്ഷ്യമാണ് ദിവ്യകാരുണ്യ പ്രദക്ഷിണമെന്ന് പരിശുദ്ധ പിതാവ് ഓർമ്മിപ്പിച്ചു. ലത്തീൻ പ്രയോഗമനുസരിച്ച് കോർപ്പൂസ് ക്രിസ്റ്റി എന്ന പേരിൽ അറിയപ്പെടുന്ന ക്രിസ്തുവിന്റെ തിരുശരീര രക്തങ്ങളുടെ തിരുനാൾ ഈ ആഴ്ചയിൽ ആചരിക്കുന്നതിനെ അനുസ്മരിച്ച പാപ്പ നമുക്കായി മുറിക്കപ്പെട്ടതും നമുക്കേവർക്കുമായി നൽകപ്പെട്ടതുമായ അപ്പമായ യേശുവിനെയാണ് വിശുദ്ധ കുർബാനയിൽ നാം ധ്യാനിക്കുന്നതെന്ന് ഓർമ്മിപ്പിച്ചു. കോർപ്പൂസ് ക്രിസ്റ്റി തിരുനാളുമായി ബന്ധപ്പെട്ട് വിവിധ രാജ്യങ്ങളിൽ നടക്കുന്ന ദിവ്യകാരുണ്യ പ്രദക്ഷിണം അനുസ്മരിച്ച പാപ്പ വിശ്വാസത്തിന്റെ മനോഹരമായ ഈയൊരു പ്രകടനം സജീവമായി തുടരാൻ ഏവരെയും ആഹ്വാനം ചെയ്തു. കായികരംഗത്തുണ്ടാകേണ്ട മൂല്യങ്ങൾക്കുവേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ തന്നോടൊപ്പം പങ്കുചേരാൻ ലോകമെമ്പാടുമുള്ള വിശ്വാസികളെ ആഹ്വാനം ചെയ്ത് ലിയോ 14-ാമൻ പാപ്പ പരിശുദ്ധ പിതാവിന്റെ പേരിലുള്ള ആഗോള പ്രാർത്ഥനാ ശൃംഖല ജൂൺ 3-ാം മാസത്തേക്കുള്ള പ്രാർത്ഥനാ നിയോഗങ്ങൾ പ്രസിദ്ധീകരിച്ചുകൊണ്ട് ജൂൺ 2-ാം തീയതി പുറത്തുവിട്ട വീഡിയോ സന്ദേശത്തിലാണ് ഇത്തരമൊരു അഭ്യർത്ഥന പരിശുദ്ധ പിതാവ് മുന്നോട്ടുവച്ചത്. കായികരംഗം വെറുമൊരു മത്സരവേദിയല്ലെന്നും മറിച്ച് സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും കൂട്ടായ്മയുടെയും പാഠശാലയാണെന്നും തന്റെ സന്ദേശത്തിൽ പാപ്പ ചൂണ്ടിക്കാട്ടി. ജീവിതത്തിലെന്നപോലെ കായിക മത്സരങ്ങളിൽ ആരും ഒറ്റയ്ക്കല്ല വിജയിക്കുന്നതെന്നും മറ്റുള്ളവരെ വളരാൻ സഹായിക്കുകയും പരസ്പരം ബഹുമാനിക്കാൻ പഠിക്കുകയും വിജയങ്ങൾ ഒരുമിച്ച് ആഘോഷിക്കുകയും ചെയ്യണമെന്നും പരിശുദ്ധ പിതാവ് ഓർമ്മിപ്പിച്ചു. മറ്റുള്ളവരെ ഉൾക്കൊള്ളാനും സമാധാനം വളർത്താനുമുള്ള ഒരു വേദി കൂടിയാണ് മത്സരരംഗമെന്നും പാപ്പ പ്രസ്താവിച്ചു. കായികരംഗത്തുള്ളവരിൽ പരസ്പരം സാമീപ്യവും ബഹുമാനവും ഐക്യദാർഢ്യവും വളർത്തുന്ന ഒരു സാർവത്രിക ഭാഷ കണ്ടെത്താനാകട്ടെയെന്നും പാപ്പ ആശംസിച്ചു. വിജയത്തിലും പരാജയത്തിലും വിനയവും കൃതജ്ഞതയും പുലർത്താൻ കായികവേദി മനുഷ്യരെ പ്രാപ്തരാക്കണമെന്നും പരിശുദ്ധ പിതാവ് ഓർമ്മിപ്പിച്ചു. പ്രകൃതി സൗഹൃദ ഊർജോൽപാദനം ലക്ഷ്യമാക്കി ഫൗണ്ടേഷൻ സ്ഥാപിച്ച് ലിയോ 14-ാമൻ പാപ്പ ജൂൺ 1 എഴുതി ഒപ്പുവച്ച ഒരു ഉത്തരവിലൂടെയാണ് വത്തിക്കാന്റെ ഊർജ സ്വയം പര്യാപ്തതയും പരിസ്ഥിതി സംരക്ഷണവും ലക്ഷ്യമിട്ടുള്ള പുതിയ സംരംഭത്തിന് പരിശുദ്ധ പിതാവ് ജീവൻ നൽകിയത്. വത്തിക്കാനിൽ നിന്നും 30 കിലോമീറ്ററുകൾ അകലെയുള്ള സാന്താ മരിയ ദി ഗലേറിയ എന്നയിടത്താണ് ഈ പുതിയ പദ്ധതിയുടെ പ്രധാന പ്രവർത്തനങ്ങൾ നടക്കുക. ഇവിടെ സ്ഥാപിക്കുന്ന അഗ്രിവോൾട്ടായിക് സംവിധാനം വഴി കൃഷിയും സൗരോർജ ഉൽപ്പാദനവും ഒരുമിച്ച് മുന്നോട്ടു കൊണ്ടുപോവുക എന്നതാണ് ഫൗണ്ടേഷന്റെ ലക്ഷ്യം. ഇതിലൂടെ വത്തിക്കാൻ റേഡിയോ പ്രക്ഷേപണ നിലയത്തിനും വത്തിക്കാനും ആവശ്യമായ ഊർജം ഉൽപ്പാദിപ്പിക്കുകയാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: ലിയോ 14-ാമൻ പാപ്പ വത്തിക്കാനിൽ അനുവദിച്ച പൊതുകൂടിക്കാഴ്ചാവേളയിൽ നടത്തിയ പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയാണ് അടുത്തത്.
2: രണ്ടായിരത്തിഇരുപത്തിയാറ് ജനുവരിയിലെ ആദ്യ ബുധനാഴ്ച അറിയിച്ചിരുന്നതുപോലെ രണ്ടാം വത്തിക്കാൻ കൌൺസിലിനെയും അതിന്റെ പ്രമുഖ രേഖകളെയും കുറിച്ചുള്ള പഠന ഉദ്ബോധന പരമ്പരയാണ് ഈ വർഷത്തിലെ ബുധനാഴ്ചകളിൽ പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ നടത്തിവരുന്നത്. ഇതനുസരിച്ച് ആരാധനാക്രമവുമായി ബന്ധപ്പെട്ട സാക്രോസാങ്തും കൊൺചീലിയും എന്ന പ്രമാണരേഖയെ ആധാരമാക്കി തിരുക്കർമ്മം, അടയാളം, പ്രതീകം എന്ന പ്രമേയത്തിൽ സഭയിലും വിശ്വാസജീവിതത്തിലും ആരാധനാക്രമത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് അതുമായി ബന്ധപ്പെട്ട ഘടകങ്ങളായ തിരുക്കർമ്മം, അടയാളം, പ്രതീകം എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് ജൂൺ 8-ാം തീയതി ബുധനാഴ്ച വിശുദ്ധ പത്രോസിന്റെ ചത്വരത്തിൽ പാപ്പ ഉദ്ബോധനം നടത്തിയത്.
3: പുതുക്കൂടിക്കാഴ്ചയ്ക്ക് മുൻപായി പരിശുദ്ധ പിതാവ് ചത്വരത്തിലുണ്ടായിരുന്ന ആയിരക്കണക്കിന് വരുന്ന ആളുകൾക്കിടയിലൂടെ തുറന്ന വാഹനത്തിൽ സഞ്ചരിക്കുകയും കൊച്ചുകുട്ടികൾക്ക് ആശീർവാദം നൽകുകയും ചെയ്തു. ബസലിക്കയ്ക്ക് മുന്നിൽ ഒരുക്കപ്പെട്ടിരുന്ന വേദിയിൽ 10 മണിയോടെ ഇന്ത്യയിലെ സമയം ഉച്ചകഴിഞ്ഞ് 1:30 എത്തിയ പാപ്പ കുരിശടയാളം വരച്ചുകൊണ്ട് ഔദ്യോഗിക കൂടിക്കാഴ്ച ആരംഭിച്ചു.
2: പരിശുദ്ധ പിതാവിന്റെ പ്രഘോഷണ പ്രഭാഷണത്തിന് മുൻപായി വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 28 മുതൽ 31 വരെയുള്ള തിരുവചന ഭാഗം വിവിധ ഭാഷകളിൽ വായിക്കപ്പെട്ടു.
4: Dal Vangelo secondo Luca. Quando furono vicini al villaggio dove erano diretti, egli fece come se dovesse andare più lontano.
2: അവർ എത്തേണ്ടിയിരുന്ന ഗ്രാമത്തോടടുത്തു. അവനാകട്ടെ യാത്ര തുടരുകയാണെന്ന് ഭാവിച്ചു. അവർ അവനെ നിർബന്ധിച്ചുകൊണ്ടു പറഞ്ഞു, ഞങ്ങളുടെ കൂടെ താമസിക്കുക, നേരം വൈകുന്നു, പകൽ അസ്തമിക്കാറായി. അവൻ അവരോടുകൂടെ താമസിക്കുവാൻ കയറി. അവരോടൊപ്പം ഭക്ഷണത്തിനിരുന്നപ്പോൾ അവൻ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്കു കൊടുത്തു. അപ്പോൾ അവരുടെ കണ്ണു തുറക്കപ്പെട്ടു, അവർ അവനെ തിരിച്ചറിഞ്ഞു. പക്ഷേ അവൻ അവരുടെ മുൻപിൽ നിന്ന് അപ്രത്യക്ഷനായി.
3: വചനവായനയെ തുടർന്ന് പാപ്പ ഇറ്റാലിയൻ ഭാഷയിൽ തന്റെ പ്രഭാഷണം നടത്തി.
5: Cari fratelli e sorelle, buongiorno, benvenuti. Proseguendo le catechesi sulla costituzione conciliare Sacrosanctum Concilium, vogliamo soffermarci a riflettere su alcuni elementi costitutivi della sacra liturgia, quali il rito, il segno e il simbolo.
2: Priya sahodari sahodaranmare, shubhadinam, swagatam. Counselinde Sacrosanctum Concilium enna pramanarekhe aadharamakkiya നമ്മുടെ പ്രബോധനങ്ങൾ തുടർന്നുകൊണ്ട് പരിശുദ്ധമായ ആരാധനാക്രമത്തിന്റെ ഘടനാപരമായ ഭാഗങ്ങളിൽ ചിലതായ തിരുക്കർമ്മം, അടയാളം, പ്രതീകം എന്നിവയെക്കുറിച്ച് നമുക്ക് വിചിന്തനം ചെയ്യാം. ആരാധനാക്രമ പ്രസ്ഥാനത്തിന്റെ വിലയേറിയ പ്രവർത്തനങ്ങൾ ഉൾക്കൊണ്ട് രണ്ടാം വത്തിക്കാൻ കൌൺസിൽ പുരാതന സഭയുടെ ബോധത്തിലും സഭാപിതാക്കന്മാരുടെ ഉദ്ബോധനങ്ങളിലും ഏറെ സജീവമായിരുന്ന ഒരു സത്യം വീണ്ടും കണ്ടെത്താൻ നമ്മെ സഹായിച്ചു. ക്രൈസ്തവ ആരാധനാക്രമത്തിന്റെ തിരുക്കർമ്മങ്ങൾ കൗദാശിക രഹസ്യത്തിന്റെ ഒരു ബാഹ്യ അവതരണമോ ഏകപക്ഷീയമായ മതചടങ്ങുകളുടെ കൂട്ടമോ അല്ല. മറിച്ച് ദൈവകൃപ നമ്മിലേക്കെത്തിച്ചേരുന്ന സഭാത്മക ഇടപെടലും മാർഗവുമാണ്. ഇക്കാരണത്താൽ ആരാധനാക്രമത്തിൽ സാക്ഷാത്കരിക്കപ്പെടുന്ന വിശ്വാസരഹസ്യത്തെ തിരുക്കർമ്മങ്ങളിലൂടെയും പ്രാർത്ഥനകളിലൂടെയും മനസ്സിലാക്കാൻ കൗൺസിൽ നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. തിരുക്കർമ്മം യേശുക്രിസ്തുവിലൂടെ ദൈവസാന്നിധ്യം അനുഭവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഒരു ആധ്യാത്മിക സംവേദനക്ഷമത നമ്മിൽ സൃഷ്ടിച്ചുകൊണ്ട് ആരാധനാക്രമ പ്രവർത്തനത്തെയും അതുവഴി നമ്മുടെ ജീവിതത്തെയും രൂപപ്പെടുത്തുന്നു. സ്വാഭാവികമായും ഇത് സംഭവിക്കുക നമ്മൾ അപരിചിതരെപ്പോലെയോ വെറും നിശബ്ദരായ പ്രേക്ഷകരെപ്പോലെയോ നിൽക്കാതെ കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ചുകൊണ്ട് സമ്പൂർണമായി ശരീരവും മനസ്സും ഹൃദയവുമുൾപ്പെടെ ആരാധനാക്രമത്തിൽ പങ്കെടുക്കുമ്പോഴാണ് പരിശുദ്ധമായ തിരുക്കർമ്മത്തിലൂടെ നാം തിരുവചന ശ്രവണത്തിനും കൃതജ്ഞതാ പ്രകടനത്തിനും ആരാധനയ്ക്കും സാഹോദര്യപൂർണമായ പങ്കിടലിനും സഭാത്മക കൂട്ടായ്മയ്ക്കും വേണ്ടി രൂപീകരിക്കപ്പെടുന്നു. ഒരേ വിശ്വാസത്താൽ ഒരുമിച്ചു ചേർക്കപ്പെട്ട അനേകം മുഖങ്ങളുള്ള ഒരു കൂട്ടായ്മയാണ് നാമെന്നു മനസ്സിലാക്കാൻ നമുക്കു സാധിക്കുന്നു. സ്വയംപ്രേരിതമായി കാര്യങ്ങൾ ചെയ്യാനുള്ള നമ്മുടെ വ്യക്തിഗത പ്രവണതയ്ക്ക് വിരുദ്ധമായി നിൽക്കുന്നതെന്ന് ചിലപ്പോഴെങ്കിലും തോന്നിച്ചേക്കാവുന്ന കൃത്യമായി നിർവചിക്കപ്പെട്ട ആചാരാനുഷ്ഠാനങ്ങളുടെയും പ്രാർത്ഥനയുടെയും ഒരു ക്രമത്തിലേക്കാണ് തിരുക്കർമ്മം നമ്മെ കൊണ്ടുപോകുന്നത്. സ്വാതന്ത്ര്യത്തെ ചില നിർദ്ദിഷ്ട വ്യവസ്ഥകളിലേക്ക് പരിമിതപ്പെടുത്തുകയെന്നതല്ല ഇതിനു പിന്നിലെ യുക്തി. നേരെ മറിച്ച് തിരുക്കർമ്മം അതിൻ്റെ ക്രമത്തിൻ്റെ പ്രൗഢമായ ലാളിത്യത്തിലൂടെ അനിയന്ത്രിതമായ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തി ആവശ്യം വേണ്ടവയിലേക്ക് നമ്മെ തിരികെ നയിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കർമ്മങ്ങളുടെ മറ്റൊരു മാനം പ്രതിഫലത്തെക്കുറിച്ചുള്ള കണക്കുകൂട്ടലുകളാൽ നയിക്കപ്പെടാത്ത ഒരു അർത്ഥവും സമയത്തിൻ്റെയും സ്ഥലത്തിൻ്റെയും വേറിട്ടൊരു സംവേദനവും മനസ്സിലാക്കാൻ നമുക്കു സാധിക്കുന്നു. തിരുക്കർമ്മത്തിൽ ഉദാരതയുടെ ഒരു യുക്തിയാണ് നാം അനുഭവിക്കുന്നത്. ഹൃദയത്തെ പുനർജീവിപ്പിക്കുന്ന ഒരു വിശ്രമസമയം കണ്ടെത്താൻ നമുക്കു സാധിക്കുന്നു. ദൈവകൃപ നമുക്കു മുന്നിലുണ്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നു. പരിശുദ്ധാത്മാവ് അധിവസിക്കുന്ന ഒരു ക്രമത്തിൽ ജീവിക്കാൻ നാം അഭ്യസിക്കുന്നു. തിരുക്കർമ്മത്തിൻ്റെ കാര്യക്രമം രൂപപ്പെടുത്തിയിരിക്കുന്നത് ആരാധനാക്രമത്തിൻ്റേതായ അടയാളങ്ങളും പ്രതീകങ്ങളും ഉപയോഗിച്ചാണ്. കൗൺസിൽ പറയുന്നതുപോലെ അതിൽ മനുഷ്യവിശുദ്ധീകരണം ഐന്ദ്രികമായ അടയാളങ്ങളിലൂടെ സൂചിപ്പിക്കുകയും ഈ അടയാളങ്ങൾ അവയുടേതായ രീതിയിൽ അത് സാക്ഷാത്കരിക്കുകയും ചെയ്യുന്നു. കത്തോലിക്കാ സഭയുടെ മതബോധനഗ്രന്ഥം ഈ അടയാളങ്ങളുടെ മൂല്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നത് ഇപ്രകാരമാണ്: സൃഷ്ടികർമ്മത്തിലും മാനവിക സംസ്കാരത്തിലുമുള്ള അവയുടെ അർത്ഥം പഴയ ഉടമ്പടിയുടെ സംഭവങ്ങളിൽ വ്യക്തമാവുകയും ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തിലും പ്രവർത്തനങ്ങളിലും പൂർണമായും വെളിപ്പെടുത്തപ്പെടുകയും ചെയ്യുന്നു. സൃഷ്ടിയുടെ ആരംഭം മുതൽ ജലപ്രളയം വരെയും ചെങ്കടൽ കടക്കുന്നതു മുതൽ ജോർദാൻ നദി വരെയും ക്രിസ്തുവിൻ്റെ വക്ഷസ്സിൽ നിന്ന് ഒഴുകുന്ന ജലം വരെയും നാം കാണുന്ന ജലമെന്ന പ്രതീകാത്മകമായ അടയാളം അവൻ്റെ മരണത്തിലും പുനരുത്ഥാനത്തിലും പങ്കുചേരുന്നതിൻ്റെ കൗദാശിക അടയാളമായി മാറുന്നു. അടയാളം, പ്രതീകം എന്നിവ പര്യായങ്ങളെന്ന വിധത്തിൽ ഉപയോഗിക്കപ്പെടുന്ന പദങ്ങളാണ്. യഥാർത്ഥത്തിൽ ഒരു അടയാളം പ്രതീകാത്മകമാകുന്നത് ഒരു ആശയത്തിലേക്കു മാത്രമല്ല അർത്ഥങ്ങളുടെയും മൂല്യങ്ങളുടെയും ഒരു മുഴുവൻ വ്യവസ്ഥയിലേക്ക് നമ്മെ നയിക്കാൻ അതിനു കഴിയുമ്പോഴാണ്. ഉദാഹരണമായി, നമ്മുടെ മേൽ വിശുദ്ധജലം തളിക്കപ്പെടുമ്പോൾ മാമോദീസയിലൂടെ ലഭിച്ച കൃപയെക്കുറിച്ചും ക്രിസ്തുവിലുള്ള പുതുജീവനിലുള്ള നമ്മുടെ പങ്കാളിത്തത്തെക്കുറിച്ചുമുള്ള അവബോധം നമ്മിൽ വീണ്ടും ഉണരുന്നു. രണ്ടാമതായി, പ്രതീകങ്ങൾക്ക് അവ പ്രാഥമികമായി പ്രവൃത്തികളായതുകൊണ്ടുതന്നെ അടിസ്ഥാനപരമായ പ്രായോഗികമായ ഒരു സ്വഭാവമുണ്ട്. മുട്ടുകുത്തുന്നതും സമാധാനം കൈമാറുന്നതും പോലെയുള്ള ലളിതവും സാധാരണവുമായ കാര്യങ്ങളിലും കൂദാശകളുടെ ഘടനാപരമായ പ്രവർത്തനങ്ങൾ പോലെയുള്ള കൂടുതൽ ശ്രദ്ധ ആവശ്യമുള്ള കാര്യങ്ങളിലും ഇതാണ് നമുക്ക് കാണാനാകുന്നത്. ഇതിലെല്ലാമുപരി പ്രതീകങ്ങൾക്ക് പ്രകടനപരവും പരിവർത്തനപരവുമായ ഒരു സവിശേഷ ഭാവമുണ്ട്. അത് അവയിൽ ഉപയോഗിക്കപ്പെടുന്ന ഭൗതിക വസ്തുക്കളുടെ കാര്യത്തിലായാലും അവയുമായി സമ്പർക്കം പുലർത്തുന്നവരുടെ കാര്യത്തിലായാലും അവ സ്വന്തമെന്ന ഭാവം സൃഷ്ടിക്കുകയും ഹൃദയങ്ങളെയും മനസ്സുകളെയും സ്പർശിക്കുകയും ആധികാരികമായ സഭാത്മക ബന്ധങ്ങൾക്ക് പ്രേരണ നൽകുകയും ചെയ്യുന്നുണ്ട്. റൊമാനോ ഗ്വർദീനിയുടെ ഒരു പ്രസ്താവനയെ സ്വന്തമായി സ്വീകരിച്ചുകൊണ്ട് ദെസിദേരിയോ ദെസിദരാവി എന്ന തന്റെ അപ്പസ്തോലിക ലേഖനത്തിൽ ഫ്രാൻസിസ് പാപ്പ ആരാധനാക്രമത്തിന്റെ പ്രഥമ ദൗത്യം മനുഷ്യനെ പ്രതീകങ്ങളെ മനസ്സിലാക്കാൻ കഴിവുള്ളവനാക്കുക എന്നതാണെന്ന് എഴുതുന്നുണ്ട്. ഏകപക്ഷീയമായ ചിന്തയില്ലാതെ നമ്മുടെ ആഘോഷങ്ങളുടെ ഭംഗി ശ്രദ്ധാപൂർവം പരിപാലിച്ചുകൊണ്ടും ആധികാരികമായ രഹസ്യാത്മകതയിൽ ഉൾച്ചേർന്നുകൊണ്ടും ആരാധനാക്രമത്തിന്റെ തിരുക്കർമ്മങ്ങളാൽ നമ്മെത്തന്നെ പരിശീലിപ്പിക്കാൻ നാം തയ്യാറാകേണ്ടതുണ്ട്. ദൈവവുമായുള്ള കൂടിക്കാഴ്ചയോട് അനുഭാവപൂർണമായ മനോഭാവം എല്ലാവരിലും വീണ്ടും ഉണർത്താനുള്ള ഏറ്റവും നല്ല മാർഗം

0: nostre celebrazioni e impegnandoci in un'autentica celebrazione e impegnandoci in un'autentica mistagogia e impegnandoci in un'autentica mistagogia e impegnandoci in un'autentica mistagogia autentica mistagogia. L'esperienza di una liturgia viva e devota, accompagnata da un'opportuna catechesi mistagogica, è la migliore risorsa per risvegliare in tutti quell'apertura all'incontro con Dio che nella logica dell'incarnazione può avvenire solo coinvolgendo tutto l'uomo, spirito, anima e corpo.
1: ഇറ്റാലിയൻ ഭാഷയിലുള്ള തന്റെ പൊതുവായ പ്രഭാഷണത്തിനുശേഷം വിവിധ ഭാഷക്കാരായ ആളുകളെ അഭിസംബോധന ചെയ്ത പാപ്പ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ലത്തീൻ ഭാഷയിൽ ചൊല്ലുകയും തുടർന്ന് ഏവർക്കും തന്റെ ആശീർവാദം നൽകുകയും ചെയ്തു.

ലിയോ പതിനാലാമൻ പാപ്പ വത്തിക്കാനിൽ അനുവദിച്ച പൊതുകൂടിക്കാഴ്ചാവേളയിൽ നടത്തിയ പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. ഇതോടെ മലയാളത്തിലുള്ള ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. ശ്രോതാക്കൾക്കേവർക്കും നന്ദി, നമസ്കാരം.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിന്റെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളാണ് ഈ പ്രക്ഷേപണത്തിൽ ആദ്യം. തുടർന്ന് ലിയോ 14-ാമൻ പാപ്പ വത്തിക്കാനിൽ അനുവദിച്ച പൊതുകൂടിക്കാഴ്ചാവേളയിൽ നടത്തിയ പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. വാർത്തകൾ. ശരിയായ കത്തോലിക്ക വിദ്യാഭ്യാസം വിദ്യാർത്ഥികളിൽ സത്യത്തോടുള്ള താൽപര്യം വളർത്തുന്നതാകണമെന്നും അത് അവരെ ക്രിസ്തുവിലേക്കു നയിക്കണമെന്നും ലിയോ 14-ാമൻ പാപ്പ കത്തോലിക്ക കോളേജുകളും യൂണിവേഴ്സിറ്റികളും ഉൾക്കൊള്ളുന്ന അമേരിക്കൻ അസോസിയേഷന്റെ പ്രതിനിധികൾക്ക് ജൂൺ 3 ബുധനാഴ്ച വത്തിക്കാനിൽ അനുവദിച്ച കൂടിക്കാഴ്ചയിൽ സംസാരിക്കവെയാണ് വിദ്യാഭ്യാസ രംഗത്തുണ്ടാകേണ്ട മൂല്യങ്ങളെക്കുറിച്ച് പരിശുദ്ധ പിതാവ് ഓർമ്മിപ്പിച്ചത്. താൻ അടുത്തിടെ പുറത്തിറക്കിയ മഞ്ഞിഫിക്ക ഉമാനിതാസ് എന്ന തന്റെ പ്രഥമ ചാക്രിക ലേഖനം പരാമർശിച്ച പാപ്പ വിദ്യാഭ്യാസ ലോകം ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ ഒന്ന് അറിവിന്റെ മേഖലയിലുള്ള പരിമിതികളാണെന്ന് അനുസ്മരിച്ചു. അറിവുണ്ടെങ്കിലും ജീവിതത്തിൽ ലക്ഷ്യബോധത്തോടെ ശരിയായ ദിശയിൽ മുന്നോട്ടു നീങ്ങാൻ വിദ്യാർത്ഥികളിൽ പലർക്കും സാധിക്കുന്നില്ലെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. സഭയിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന സുവിശേഷ പ്രഘോഷണ നിയോഗത്തിൽ കത്തോലിക്ക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുള്ള ചുമതലയിലേക്കും പരിശുദ്ധ പിതാവ് ഏവരുടെയും ശ്രദ്ധ ക്ഷണിച്ചു. തങ്ങളുടെ ജീവനും രാഷ്ട്രത്തിന്റെ വളർച്ചയ്ക്കും ഉപകാരപ്രദമാകുന്ന ശരിയായ മൂല്യങ്ങളും പ്രബോധനങ്ങളും വിദ്യാർത്ഥികളിലേക്കു പകരേണ്ടതുണ്ടെന്ന് കത്തോലിക്ക യൂണിവേഴ്സിറ്റി നേതൃത്വങ്ങളെ പാപ്പ ഉദ്ബോധിപ്പിച്ചു. ക്രിസ്തുവിന്റെ തിരുശരീര രക്തങ്ങളുടെ തിരുനാളുമായി ബന്ധപ്പെട്ട പ്രദക്ഷിണം പ്രോത്സാഹിപ്പിച്ചും വിശ്വാസ ജീവിതത്തിൽ അതിനുള്ള പ്രാധാന്യം എടുത്തുകാട്ടിയും ലിയോ 14-ാമൻ പാപ്പ ജൂൺ 3-ാം തീയതി വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ചത്വരത്തിൽ പുതുകൂടിക്കാഴ്ച അനുവദിച്ച വേളയിൽ ചത്വരത്തിലുണ്ടായിരുന്ന 20,000-ൽ പരം ആളുകളോട് സംസാരിക്കവേ വിശ്വാസത്തിന്റെ പരസ്യസാക്ഷ്യമാണ് ദിവ്യകാരുണ്യ പ്രദക്ഷിണമെന്ന് പരിശുദ്ധ പിതാവ് ഓർമ്മിപ്പിച്ചു. ലത്തീൻ പ്രയോഗമനുസരിച്ച് കോർപ്പൂസ് ക്രിസ്റ്റി എന്ന പേരിൽ അറിയപ്പെടുന്ന ക്രിസ്തുവിന്റെ തിരുശരീര രക്തങ്ങളുടെ തിരുനാൾ ഈ ആഴ്ചയിൽ ആചരിക്കുന്നതിനെ അനുസ്മരിച്ച പാപ്പ നമുക്കായി മുറിക്കപ്പെട്ടതും നമുക്കേവർക്കുമായി നൽകപ്പെട്ടതുമായ അപ്പമായ യേശുവിനെയാണ് വിശുദ്ധ കുർബാനയിൽ നാം ധ്യാനിക്കുന്നതെന്ന് ഓർമ്മിപ്പിച്ചു. കോർപ്പൂസ് ക്രിസ്റ്റി തിരുനാളുമായി ബന്ധപ്പെട്ട് വിവിധ രാജ്യങ്ങളിൽ നടക്കുന്ന ദിവ്യകാരുണ്യ പ്രദക്ഷിണം അനുസ്മരിച്ച പാപ്പ വിശ്വാസത്തിന്റെ മനോഹരമായ ഈയൊരു പ്രകടനം സജീവമായി തുടരാൻ ഏവരെയും ആഹ്വാനം ചെയ്തു. കായികരംഗത്തുണ്ടാകേണ്ട മൂല്യങ്ങൾക്കുവേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ തന്നോടൊപ്പം പങ്കുചേരാൻ ലോകമെമ്പാടുമുള്ള വിശ്വാസികളെ ആഹ്വാനം ചെയ്ത് ലിയോ 14-ാമൻ പാപ്പ പരിശുദ്ധ പിതാവിന്റെ പേരിലുള്ള ആഗോള പ്രാർത്ഥനാ ശൃംഖല ജൂൺ 3-ാം മാസത്തേക്കുള്ള പ്രാർത്ഥനാ നിയോഗങ്ങൾ പ്രസിദ്ധീകരിച്ചുകൊണ്ട് ജൂൺ 2-ാം തീയതി പുറത്തുവിട്ട വീഡിയോ സന്ദേശത്തിലാണ് ഇത്തരമൊരു അഭ്യർത്ഥന പരിശുദ്ധ പിതാവ് മുന്നോട്ടുവച്ചത്. കായികരംഗം വെറുമൊരു മത്സരവേദിയല്ലെന്നും മറിച്ച് സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും കൂട്ടായ്മയുടെയും പാഠശാലയാണെന്നും തന്റെ സന്ദേശത്തിൽ പാപ്പ ചൂണ്ടിക്കാട്ടി. ജീവിതത്തിലെന്നപോലെ കായിക മത്സരങ്ങളിൽ ആരും ഒറ്റയ്ക്കല്ല വിജയിക്കുന്നതെന്നും മറ്റുള്ളവരെ വളരാൻ സഹായിക്കുകയും പരസ്പരം ബഹുമാനിക്കാൻ പഠിക്കുകയും വിജയങ്ങൾ ഒരുമിച്ച് ആഘോഷിക്കുകയും ചെയ്യണമെന്നും പരിശുദ്ധ പിതാവ് ഓർമ്മിപ്പിച്ചു. മറ്റുള്ളവരെ ഉൾക്കൊള്ളാനും സമാധാനം വളർത്താനുമുള്ള ഒരു വേദി കൂടിയാണ് മത്സരരംഗമെന്നും പാപ്പ പ്രസ്താവിച്ചു. കായികരംഗത്തുള്ളവരിൽ പരസ്പരം സാമീപ്യവും ബഹുമാനവും ഐക്യദാർഢ്യവും വളർത്തുന്ന ഒരു സാർവത്രിക ഭാഷ കണ്ടെത്താനാകട്ടെയെന്നും പാപ്പ ആശംസിച്ചു. വിജയത്തിലും പരാജയത്തിലും വിനയവും കൃതജ്ഞതയും പുലർത്താൻ കായികവേദി മനുഷ്യരെ പ്രാപ്തരാക്കണമെന്നും പരിശുദ്ധ പിതാവ് ഓർമ്മിപ്പിച്ചു. പ്രകൃതി സൗഹൃദ ഊർജോൽപാദനം ലക്ഷ്യമാക്കി ഫൗണ്ടേഷൻ സ്ഥാപിച്ച് ലിയോ 14-ാമൻ പാപ്പ ജൂൺ 1 എഴുതി ഒപ്പുവച്ച ഒരു ഉത്തരവിലൂടെയാണ് വത്തിക്കാന്റെ ഊർജ സ്വയം പര്യാപ്തതയും പരിസ്ഥിതി സംരക്ഷണവും ലക്ഷ്യമിട്ടുള്ള പുതിയ സംരംഭത്തിന് പരിശുദ്ധ പിതാവ് ജീവൻ നൽകിയത്. വത്തിക്കാനിൽ നിന്നും 30 കിലോമീറ്ററുകൾ അകലെയുള്ള സാന്താ മരിയ ദി ഗലേറിയ എന്നയിടത്താണ് ഈ പുതിയ പദ്ധതിയുടെ പ്രധാന പ്രവർത്തനങ്ങൾ നടക്കുക. ഇവിടെ സ്ഥാപിക്കുന്ന അഗ്രിവോൾട്ടായിക് സംവിധാനം വഴി കൃഷിയും സൗരോർജ ഉൽപ്പാദനവും ഒരുമിച്ച് മുന്നോട്ടു കൊണ്ടുപോവുക എന്നതാണ് ഫൗണ്ടേഷന്റെ ലക്ഷ്യം. ഇതിലൂടെ വത്തിക്കാൻ റേഡിയോ പ്രക്ഷേപണ നിലയത്തിനും വത്തിക്കാനും ആവശ്യമായ ഊർജം ഉൽപ്പാദിപ്പിക്കുകയാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: ലിയോ 14-ാമൻ പാപ്പ വത്തിക്കാനിൽ അനുവദിച്ച പൊതുകൂടിക്കാഴ്ചാവേളയിൽ നടത്തിയ പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയാണ് അടുത്തത്.
2: രണ്ടായിരത്തിഇരുപത്തിയാറ് ജനുവരിയിലെ ആദ്യ ബുധനാഴ്ച അറിയിച്ചിരുന്നതുപോലെ രണ്ടാം വത്തിക്കാൻ കൌൺസിലിനെയും അതിന്റെ പ്രമുഖ രേഖകളെയും കുറിച്ചുള്ള പഠന ഉദ്ബോധന പരമ്പരയാണ് ഈ വർഷത്തിലെ ബുധനാഴ്ചകളിൽ പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ നടത്തിവരുന്നത്. ഇതനുസരിച്ച് ആരാധനാക്രമവുമായി ബന്ധപ്പെട്ട സാക്രോസാങ്തും കൊൺചീലിയും എന്ന പ്രമാണരേഖയെ ആധാരമാക്കി തിരുക്കർമ്മം, അടയാളം, പ്രതീകം എന്ന പ്രമേയത്തിൽ സഭയിലും വിശ്വാസജീവിതത്തിലും ആരാധനാക്രമത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് അതുമായി ബന്ധപ്പെട്ട ഘടകങ്ങളായ തിരുക്കർമ്മം, അടയാളം, പ്രതീകം എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് ജൂൺ 8-ാം തീയതി ബുധനാഴ്ച വിശുദ്ധ പത്രോസിന്റെ ചത്വരത്തിൽ പാപ്പ ഉദ്ബോധനം നടത്തിയത്.
3: പുതുക്കൂടിക്കാഴ്ചയ്ക്ക് മുൻപായി പരിശുദ്ധ പിതാവ് ചത്വരത്തിലുണ്ടായിരുന്ന ആയിരക്കണക്കിന് വരുന്ന ആളുകൾക്കിടയിലൂടെ തുറന്ന വാഹനത്തിൽ സഞ്ചരിക്കുകയും കൊച്ചുകുട്ടികൾക്ക് ആശീർവാദം നൽകുകയും ചെയ്തു. ബസലിക്കയ്ക്ക് മുന്നിൽ ഒരുക്കപ്പെട്ടിരുന്ന വേദിയിൽ 10 മണിയോടെ ഇന്ത്യയിലെ സമയം ഉച്ചകഴിഞ്ഞ് 1:30 എത്തിയ പാപ്പ കുരിശടയാളം വരച്ചുകൊണ്ട് ഔദ്യോഗിക കൂടിക്കാഴ്ച ആരംഭിച്ചു.
2: പരിശുദ്ധ പിതാവിന്റെ പ്രഘോഷണ പ്രഭാഷണത്തിന് മുൻപായി വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 28 മുതൽ 31 വരെയുള്ള തിരുവചന ഭാഗം വിവിധ ഭാഷകളിൽ വായിക്കപ്പെട്ടു.
4: Dal Vangelo secondo Luca. Quando furono vicini al villaggio dove erano diretti, egli fece come se dovesse andare più lontano.
2: അവർ എത്തേണ്ടിയിരുന്ന ഗ്രാമത്തോടടുത്തു. അവനാകട്ടെ യാത്ര തുടരുകയാണെന്ന് ഭാവിച്ചു. അവർ അവനെ നിർബന്ധിച്ചുകൊണ്ടു പറഞ്ഞു, ഞങ്ങളുടെ കൂടെ താമസിക്കുക, നേരം വൈകുന്നു, പകൽ അസ്തമിക്കാറായി. അവൻ അവരോടുകൂടെ താമസിക്കുവാൻ കയറി. അവരോടൊപ്പം ഭക്ഷണത്തിനിരുന്നപ്പോൾ അവൻ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്കു കൊടുത്തു. അപ്പോൾ അവരുടെ കണ്ണു തുറക്കപ്പെട്ടു, അവർ അവനെ തിരിച്ചറിഞ്ഞു. പക്ഷേ അവൻ അവരുടെ മുൻപിൽ നിന്ന് അപ്രത്യക്ഷനായി.
3: വചനവായനയെ തുടർന്ന് പാപ്പ ഇറ്റാലിയൻ ഭാഷയിൽ തന്റെ പ്രഭാഷണം നടത്തി.
5: Cari fratelli e sorelle, buongiorno, benvenuti. Proseguendo le catechesi sulla costituzione conciliare Sacrosanctum Concilium, vogliamo soffermarci a riflettere su alcuni elementi costitutivi della sacra liturgia, quali il rito, il segno e il simbolo.
2: Priya sahodari sahodaranmare, shubhadinam, swagatam. Counselinde Sacrosanctum Concilium enna pramanarekhe aadharamakkiya നമ്മുടെ പ്രബോധനങ്ങൾ തുടർന്നുകൊണ്ട് പരിശുദ്ധമായ ആരാധനാക്രമത്തിന്റെ ഘടനാപരമായ ഭാഗങ്ങളിൽ ചിലതായ തിരുക്കർമ്മം, അടയാളം, പ്രതീകം എന്നിവയെക്കുറിച്ച് നമുക്ക് വിചിന്തനം ചെയ്യാം. ആരാധനാക്രമ പ്രസ്ഥാനത്തിന്റെ വിലയേറിയ പ്രവർത്തനങ്ങൾ ഉൾക്കൊണ്ട് രണ്ടാം വത്തിക്കാൻ കൌൺസിൽ പുരാതന സഭയുടെ ബോധത്തിലും സഭാപിതാക്കന്മാരുടെ ഉദ്ബോധനങ്ങളിലും ഏറെ സജീവമായിരുന്ന ഒരു സത്യം വീണ്ടും കണ്ടെത്താൻ നമ്മെ സഹായിച്ചു. ക്രൈസ്തവ ആരാധനാക്രമത്തിന്റെ തിരുക്കർമ്മങ്ങൾ കൗദാശിക രഹസ്യത്തിന്റെ ഒരു ബാഹ്യ അവതരണമോ ഏകപക്ഷീയമായ മതചടങ്ങുകളുടെ കൂട്ടമോ അല്ല. മറിച്ച് ദൈവകൃപ നമ്മിലേക്കെത്തിച്ചേരുന്ന സഭാത്മക ഇടപെടലും മാർഗവുമാണ്. ഇക്കാരണത്താൽ ആരാധനാക്രമത്തിൽ സാക്ഷാത്കരിക്കപ്പെടുന്ന വിശ്വാസരഹസ്യത്തെ തിരുക്കർമ്മങ്ങളിലൂടെയും പ്രാർത്ഥനകളിലൂടെയും മനസ്സിലാക്കാൻ കൗൺസിൽ നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. തിരുക്കർമ്മം യേശുക്രിസ്തുവിലൂടെ ദൈവസാന്നിധ്യം അനുഭവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഒരു ആധ്യാത്മിക സംവേദനക്ഷമത നമ്മിൽ സൃഷ്ടിച്ചുകൊണ്ട് ആരാധനാക്രമ പ്രവർത്തനത്തെയും അതുവഴി നമ്മുടെ ജീവിതത്തെയും രൂപപ്പെടുത്തുന്നു. സ്വാഭാവികമായും ഇത് സംഭവിക്കുക നമ്മൾ അപരിചിതരെപ്പോലെയോ വെറും നിശബ്ദരായ പ്രേക്ഷകരെപ്പോലെയോ നിൽക്കാതെ കർത്താവിന്റെ കൽപ്പനയനുസരിച്ചുകൊണ്ട് സമ്പൂർണമായി ശരീരവും മനസ്സും ഹൃദയവുമുൾപ്പെടെ ആരാധനാക്രമത്തിൽ പങ്കെടുക്കുമ്പോഴാണ്. പരിശുദ്ധമായ തിരുക്കർമ്മത്തിലൂടെ നാം തിരുവചന ശ്രവണത്തിനും കൃതജ്ഞതാ പ്രകടനത്തിനും ആരാധനയ്ക്കും സാഹോദര്യപൂർണമായ പങ്കിടലിനും സഭാത്മക കൂട്ടായ്മയ്ക്കും വേണ്ടി രൂപീകരിക്കപ്പെടുന്നു. ഒരേ വിശ്വാസത്താൽ ഒരുമിച്ചു ചേർക്കപ്പെട്ട അനേകം മുഖങ്ങളുള്ള ഒരു കൂട്ടായ്മയാണ് നാമെന്നു മനസ്സിലാക്കാൻ നമുക്കു സാധിക്കുന്നു. സ്വയംപ്രേരിതമായി കാര്യങ്ങൾ ചെയ്യാനുള്ള നമ്മുടെ വ്യക്തിഗത പ്രവണതയ്ക്ക് വിരുദ്ധമായി നിൽക്കുന്നതെന്ന് ചിലപ്പോഴെങ്കിലും തോന്നിച്ചേക്കാവുന്ന കൃത്യമായി നിർവചിക്കപ്പെട്ട ആചാരാനുഷ്ഠാനങ്ങളുടെയും പ്രാർത്ഥനയുടെയും ഒരു ക്രമത്തിലേക്കാണ് തിരുക്കർമ്മം നമ്മെ കൊണ്ടുപോകുന്നത്. സ്വാതന്ത്ര്യത്തെ ചില നിർദ്ദിഷ്ട വ്യവസ്ഥകളിലേക്ക് പരിമിതപ്പെടുത്തുകയെന്നതല്ല ഇതിനു പിന്നിലെ യുക്തി. നേരെ മറിച്ച് തിരുക്കർമ്മം അതിന്റെ ക്രമത്തിന്റെ പ്രൗഢമായ ലാളിത്യത്തിലൂടെ അനിയന്ത്രിതമായ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തി ആവശ്യം വേണ്ടവയിലേക്ക് നമ്മെ തിരികെ നയിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കർമ്മങ്ങളുടെ മറ്റൊരു മാനം പ്രതിഫലത്തെക്കുറിച്ചുള്ള കണക്കുകൂട്ടലുകളാൽ നയിക്കപ്പെടാത്ത ഒരു അർത്ഥവും സമയത്തിന്റെയും സ്ഥലത്തിന്റെയും വേറിട്ടൊരു സംവേദനവും മനസ്സിലാക്കാൻ നമുക്കു സാധിക്കുന്നു. തിരുക്കർമ്മത്തിൽ ഉദാരതയുടെ ഒരു യുക്തിയാണ് നാം അനുഭവിക്കുന്നത്. ഹൃദയത്തെ പുനർജീവിപ്പിക്കുന്ന ഒരു വിശ്രമസമയം കണ്ടെത്താൻ നമുക്കു സാധിക്കുന്നു. ദൈവകൃപ നമുക്കു മുന്നിലുണ്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നു. പരിശുദ്ധാത്മാവ് അധിവസിക്കുന്ന ഒരു ക്രമത്തിൽ ജീവിക്കാൻ നാം അഭ്യസിക്കുന്നു. തിരുക്കർമ്മത്തിന്റെ കാര്യക്രമം രൂപപ്പെടുത്തിയിരിക്കുന്നത് ആരാധനാക്രമത്തിന്റേതായ അടയാളങ്ങളും പ്രതീകങ്ങളും ഉപയോഗിച്ചാണ്. കൗൺസിൽ പറയുന്നതുപോലെ അതിൽ മനുഷ്യവിശുദ്ധീകരണം ഐന്ദ്രികമായ അടയാളങ്ങളിലൂടെ സൂചിപ്പിക്കുകയും ഈ അടയാളങ്ങൾ അവയുടേതായ രീതിയിൽ അത് സാക്ഷാത്കരിക്കുകയും ചെയ്യുന്നു. കത്തോലിക്കാ സഭയുടെ മതബോധനഗ്രന്ഥം ഈ അടയാളങ്ങളുടെ മൂല്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നത് ഇപ്രകാരമാണ്: സൃഷ്ടികർമ്മത്തിലും മാനവിക സംസ്കാരത്തിലുമുള്ള അവയുടെ അർത്ഥം പഴയ ഉടമ്പടിയുടെ സംഭവങ്ങളിൽ വ്യക്തമാവുകയും ക്രിസ്തുവിന്റെ വ്യക്തിത്വത്തിലും പ്രവർത്തനങ്ങളിലും പൂർണമായും വെളിപ്പെടുത്തപ്പെടുകയും ചെയ്യുന്നു. സൃഷ്ടിയുടെ ആരംഭം മുതൽ ജലപ്രളയം വരെയും ചെങ്കടൽ കടക്കുന്നതുമുതൽ ജോർദാൻ നദി വരെയും ക്രിസ്തുവിന്റെ വക്ഷസ്സിൽ നിന്ന് ഒഴുകുന്ന ജലം വരെയും നാം കാണുന്ന ജലമെന്ന പ്രതീകാത്മകമായ അടയാളം അവന്റെ മരണത്തിലും പുനരുദ്ധാനത്തിലും പങ്കുചേരുന്നതിന്റെ കൗദാശിക അടയാളമായി മാറുന്നു. അടയാളം, പ്രതീകം എന്നിവ പര്യായങ്ങളെന്ന വിധത്തിൽ ഉപയോഗിക്കപ്പെടുന്ന പദങ്ങളാണ്. യഥാർത്ഥത്തിൽ ഒരു അടയാളം പ്രതീകാത്മകമാകുന്നത് ഒരു ആശയത്തിലേക്കു മാത്രമല്ല അർത്ഥങ്ങളുടെയും മൂല്യങ്ങളുടെയും ഒരു മുഴുവൻ വ്യവസ്ഥയിലേക്ക് നമ്മെ നയിക്കാൻ അതിനു കഴിയുമ്പോഴാണ്. ഉദാഹരണമായി, നമ്മുടെ മേൽ വിശുദ്ധജലം തളിക്കപ്പെടുമ്പോൾ മാമോദീസയിലൂടെ ലഭിച്ച കൃപയെക്കുറിച്ചും ക്രിസ്തുവിലുള്ള പുതുജീവനിലുള്ള നമ്മുടെ പങ്കാളിത്തത്തെക്കുറിച്ചുമുള്ള അവബോധം നമ്മിൽ വീണ്ടും ഉണരുന്നു. രണ്ടാമതായി, പ്രതീകങ്ങൾക്ക് അവ പ്രാഥമികമായി പ്രവൃത്തികളായതുകൊണ്ടുതന്നെ അടിസ്ഥാനപരമായ പ്രായോഗികമായ ഒരു സ്വഭാവമുണ്ട്. മുട്ടുകുത്തുന്നതും സമാധാനം കൈമാറുന്നതും പോലെയുള്ള ലളിതവും സാധാരണവുമായ കാര്യങ്ങളിലും കൂദാശകളുടെ ഘടനാപരമായ പ്രവർത്തനങ്ങൾ പോലെയുള്ള കൂടുതൽ ശ്രദ്ധ ആവശ്യമുള്ള കാര്യങ്ങളിലും ഇതാണ് നമുക്ക് കാണാനാകുന്നത്. ഇതിലെല്ലാമുപരി പ്രതീകങ്ങൾക്ക് പ്രകടനപരവും പരിവർത്തനപരവുമായ ഒരു സവിശേഷ ഭാവമുണ്ട്. അത് അവയിൽ ഉപയോഗിക്കപ്പെടുന്ന ഭൗതിക വസ്തുക്കളുടെ കാര്യത്തിലായാലും അവയുമായി സമ്പർക്കം പുലർത്തുന്നവരുടെ കാര്യത്തിലായാലും അവ സ്വന്തമെന്ന ഭാവം സൃഷ്ടിക്കുകയും ഹൃദയങ്ങളെയും മനസ്സുകളെയും സ്പർശിക്കുകയും ആധികാരികമായ സഭാത്മക ബന്ധങ്ങൾക്ക് പ്രേരണ നൽകുകയും ചെയ്യുന്നുണ്ട്. റൊമാനോ ഗ്വർദീനിയുടെ ഒരു പ്രസ്താവനയെ സ്വന്തമായി സ്വീകരിച്ചുകൊണ്ട് ദെസിദേരിയോ ദെസിദരാവി എന്ന തന്റെ അപ്പസ്തോലിക ലേഖനത്തിൽ ഫ്രാൻസിസ് പാപ്പ ആരാധനാക്രമത്തിന്റെ പ്രഥമ ദൗത്യം മനുഷ്യനെ പ്രതീകങ്ങളെ മനസ്സിലാക്കാൻ കഴിവുള്ളവനാക്കുക എന്നതാണെന്ന് എഴുതുന്നുണ്ട്. ഏകപക്ഷീയമായ ചിന്തയില്ലാതെ നമ്മുടെ ആഘോഷങ്ങളുടെ ഭംഗി ശ്രദ്ധാപൂർവം പരിപാലിച്ചുകൊണ്ടും ആധികാരികമായ രഹസ്യാത്മകതയിൽ ഉൾച്ചേർന്നുകൊണ്ടും ആരാധനാക്രമത്തിന്റെ തിരുക്കർമ്മങ്ങളാൽ നമ്മെത്തന്നെ പരിശീലിപ്പിക്കാൻ നാം തയ്യാറാകേണ്ടതുണ്ട്. ദൈവവുമായുള്ള കൂടിക്കാഴ്ചയോട് അനുഭാവപൂർണമായ മനോഭാവം എല്ലാവരിലും വീണ്ടും ഉണർത്താനുള്ള ഏറ്റവും നല്ല മാർഗം സജീവവും ഭക്തിനിർഭരവും രഹസ്യാത്മകതയെക്കുറിച്ചുള്ള ഉചിതമായ മതബോധനത്തിന്റെ പിൻബലമുള്ളതുമായ ആരാധനാക്രമത്തിന്റെ ഒരു അനുഭവമാണ്. ദൈവവുമായുള്ള ഈ കൂടിക്കാഴ്ച മനുഷ്യാവതാരത്തിന്റെ കൂടി അടിസ്ഥാനത്തിൽ ആത്മാവ്, ജീവൻ, ശരീരം എന്നിവയെ ഉൾപ്പെടുത്തിക്കൊണ്ട് മാത്രമേ നടക്കുകയുള്ളൂ.
5: La bellezza delle nostre celebrazioni e impegnandoci in un'autentica mistagogia. L'esperienza di una liturgia viva e devota, accompagnata da un'opportuna catechesi mistagogica, è la migliore risorsa per risvegliare in tutti quell'apertura all'incontro con Dio che nella logica dell'incarnazione può avvenire solo coinvolgendo tutto l'uomo, spirito, anima e corpo.
3: ഇറ്റാലിയൻ ഭാഷയിലുള്ള തന്റെ പൊതുവായ പ്രഭാഷണത്തിനു ശേഷം വിവിധ ഭാഷക്കാരായ ആളുകളെ അഭിസംബോധന ചെയ്ത പാപ്പ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ലത്തീൻ ഭാഷയിൽ ചൊല്ലുകയും തുടർന്ന് ഏവർക്കും തന്റെ ആശീർവാദം നൽകുകയും ചെയ്തു.

ലിയോ പതിനാലാമൻ പാപ്പ വത്തിക്കാനിലനുവദിച്ച പൊതുകൂടിക്കാഴ്ചാവേളയിൽ നടത്തിയ പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. ഇതോടെ മലയാളത്തിലുള്ള ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. ശ്രോതാക്കൾക്കേവർക്കും നന്ദി, നമസ്കാരം.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളും സഭാദർശനം എന്ന തുടർ പരിപാടിയും കേൾക്കാം ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. വാർത്തകൾ. തന്റെ നാലാമത് വിദേശ അപ്പസ്തോലിക യാത്രയ്ക്കൊരുങ്ങി ലിയോ പതിനാലാമൻ പാപ്പ. ജൂൺ 6 മുതൽ 12 വരെ തീയതികളിലായി 7 ദിവസങ്ങൾ നീളുന്ന സ്പെയിനിലേക്കുള്ള പരിശുദ്ധപിതാവിന്റെ യാത്ര സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പരിശുദ്ധ സിംഹാസനത്തിന്റെ പ്രസ് ഓഫീസ് ഡയറക്ടർ മത്തേയോ ബ്രൂണി ജൂൺ 3 ബുധനാഴ്ച പുറത്തുവിട്ടു. മാഡ്രിഡ്, ബാർസിലോണ, കനേറി ദ്വീപ സമൂഹത്തിലെ 2 ദ്വീപുകൾ എന്നിങ്ങനെ 4 ഇടങ്ങളിലേക്കായാണ് ഈ യാത്ര ഒരുക്കിയിരിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ പ്രധാനപ്പെട്ട സമാധാനം, സാങ്കേതിക വളർച്ച, കുടിയേറ്റം തുടങ്ങിയ വിഷയങ്ങൾ സംബന്ധിച്ച് സഭയുടെ നിലപാടുകൾ യാത്രയിൽ പ്രത്യേകം പരാമർശിക്കപ്പെടും. ജൂൺ 6 ശനിയാഴ്ച രാവിലെ റോമിൽ ഫിമിച്ചിനോയിലുള്ള അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് സ്പെയിനിലേക്കു യാത്രയാകുന്ന പാപ്പ ജൂൺ 12 വെള്ളിയാഴ്ച വൈകുന്നേരമായിരിക്കും വത്തിക്കാനിലേക്ക് തിരികെയെത്തുക. ക്രിസ്തുവിലുള്ള വിശ്വാസം നമ്മെ ഒരുമിപ്പിക്കുന്നുവെന്ന് ഉദ്ബോധിപ്പിച്ച് ലിയോ 14-ാമൻ പാപ്പ ഈ വർഷം ക്രിസ്തുവിന്റെ തിരുശരീര രക്തങ്ങളുടെ തിരുനാളായ കോർപ്പൂസ് ക്രിസ്റ്റി ആഘോഷിക്കുന്ന ജൂൺ 4 വ്യാഴാഴ്ച സാമൂഹ്യമാധ്യമമായ എക്സിൽ കുറിച്ച സന്ദേശത്തിലൂടെയാണ് ഇത്തരമൊരു ഉദ്ബോധനം പരിശുദ്ധപിതാവ് നൽകിയത്. നാം ക്രിസ്തുവിന്റെ സഭയാണെന്നും അവന്റെ അവയവങ്ങളാണെന്നും അവന്റെ ശരീരമാണെന്നും വിശുദ്ധ കുർബാന വ്യക്തമാക്കുന്നതും അനേകരും വ്യത്യസ്തരുമെങ്കിലും ക്രിസ്തുവിന്റെ ശരീരത്തിലെ അംഗങ്ങളെന്ന നിലയിൽ നാമേവരും സഹോദരങ്ങളാണെന്നതും തന്റെ സന്ദേശത്തിൽ പാപ്പ എഴുതി. താൻ റോമിന്റെ മെത്രാനായി തിരഞ്ഞെടുക്കപ്പെട്ട അവസരത്തിൽ തന്റെ ആപ്തവാക്യമായി തിരഞ്ഞെടുത്ത അവനിൽ നാം ഒന്നാണ് എന്ന ചിന്തയും ഈ സന്ദേശത്തിൽ പരിശുദ്ധപിതാവ് ഉൾച്ചേർത്തു. പരസ്പരം ശ്രവിക്കാനും സഭാപരമായ ആശയങ്ങൾ പങ്കുവയ്ക്കാനും പരിശുദ്ധപിതാവിനുള്ള പിന്തുണയും സഹകരണവും ഉറപ്പു നൽകാനുമുള്ള സമയമാണ് ജൂൺ 26, 27, 29 തീയതികളിൽ നടക്കാനിരിക്കുന്ന കർദിനാൾമാരുടെ കൺസിസ്റ്ററിയെന്ന് കർദിനാൾ ജുവാന്നി ബത്തിസ്താറെ. കൺസിസ്റ്ററിക്കു മുൻപായി ജൂൺ 3 ബുധനാഴ്ച എല്ലാ കർദിനാൾമാർക്കുമായി അയച്ച ഒരു കത്തിൽ ഈ സമ്മേളനത്തിൽ ചർച്ച ചെയ്യാനുള്ള പ്രധാന വിഷയങ്ങളും കർദിനാൾ സംഘത്തിന്റെ ഡീനായ കർദിനാൾ റേ സൂചിപ്പിച്ചു. അന്താരാഷ്ട്ര തലത്തിൽ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സ്ഥിതിവിശേഷം ലിയോ 14-ാമൻ പാപ്പായുടെ പ്രഥമ ചാക്രിക ലേഖനമായ മഞ്ഞിഫിക്ക ഉമാനിതാസ്, സമഗ്ര വികസനവും പുതുനന്മയുടെ പ്രോത്സാഹനവും എന്നീ വിഷയങ്ങളാകും കൺസിസ്റ്ററിയിൽ ചർച്ച ചെയ്യപ്പെടുക. ലിയോ 14-ാമൻ പാപ്പയുടെ മഞ്ഞിഫിക്ക ഉമാനിതാസ് നിർമ്മിത ബുദ്ധിയുടെ വെല്ലുവിളികളെ നേരിടുന്ന ആധുനിക ലോകത്തിന് ധാർമ്മികമായ ചട്ടക്കൂടും ദിശാബോധവും നൽകുന്ന മാർഗദർശിയാണെന്ന് ഇന്ത്യൻ കത്തോലിക്ക മെത്രാൻ സംഘത്തിന്റെ അധ്യക്ഷൻ കർദിനാൾ ആന്റണി പൂള മെയ് 27-ാം തീയതി CBCI പുറത്തിറക്കിയ ഒരു പ്രസ്താവനയിലാണ് ലിയോ 14-ാമൻ പാപ്പയുടെ പ്രഥമ ചാക്രിക ലേഖനത്തെ സംബന്ധിച്ചുള്ള മെത്രാൻ സമിതി അധ്യക്ഷന്റെയും സമിതിയുടെയും വിലയിരുത്തലുകളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിർമ്മിതബുദ്ധിയുടെ സ്വാധീനം ദളിത് ജനവിഭാഗങ്ങൾക്കിടയിൽ ചരിത്രപരമായ വിവേചനം വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയുണ്ടെന്നും ഇത് ഭാരതസഭയുടെ പ്രത്യേക ആശങ്കകളിലൊന്നാണെന്നും കർദിനാൾ പൂള പ്രസ്താവിച്ചു. അതേസമയം ധാർമ്മികവും വികസനപരവുമായ മാനദണ്ഡങ്ങൾക്കനുസൃതമായി നിർമ്മിതബുദ്ധി ഉപയോഗിക്കപ്പെടുന്നെങ്കിൽ എല്ലാവരെയും ഉൾക്കൊള്ളാനാകുമെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി. ഏതാണ്ട് 2 കോടി കത്തോലിക്ക വിശ്വാസികളുള്ള ഭാരത കത്തോലിക്ക സഭയിൽ നിർമ്മിതബുദ്ധിയെക്കുറിച്ച് വിദ്യാഭ്യാസവും അവബോധവും നൽകുന്നതിന് ഈ ചാക്രിക ലേഖനം ഉപയോഗിക്കാൻ മെത്രാൻ സമിതി ഉദ്ദേശിക്കുന്നതായി ഫീദസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തിരുന്നു. മധ്യപൂർവ്വദേശങ്ങളിലുൾപ്പെടെ വിവിധയിടങ്ങളിൽ നടന്നുവരുന്ന സായുധ സംഘർഷങ്ങളും യുദ്ധങ്ങളും കുട്ടികൾക്ക് അവശ്യ സാധനങ്ങളെത്തിക്കുന്നതിന് പ്രതിസന്ധിയുളവാക്കുന്നുണ്ടെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ശിശുക്ഷേമനിധി യുണിസെഫ്. ഗതാഗത മേഖലയിലെ ചിലവുകൾ വർദ്ധിക്കുന്നത് കുട്ടികൾക്കുവേണ്ടിയുള്ള സാധന സാമഗ്രികൾ എത്തിക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഫണ്ടുകൾ കുറയാൻ കാരണമാകുന്നുവെന്ന് സംഘടനയുടെ ഗതാഗത നിയന്ത്രണവുമായി ബന്ധപ്പെട്ട വിഭാഗം തലവൻ ഷാൻ സേദ്രിക് മിയൂസ് പ്രസ്താവിച്ചു. കടൽമാർഗമുള്ള ഗതാഗതം നേരിടുന്ന പ്രതിസന്ധികളും തടസ്സങ്ങളും മാനവിക പ്രതിസന്ധിക്ക് കാരണമായേക്കാമെന്ന് യുണിസെഫ് ഓർമ്മിപ്പിച്ചു. യാത്രാമേഖലയിൽ കൂടുതലായി നൽകേണ്ടി വരുന്ന ഓരോ ഡോളറും ശിശുക്ഷേമനിധി കുട്ടികൾക്കായി മാറ്റിവെച്ചിരുന്ന ഫണ്ടിൽ നിന്ന് കുറയുമെന്ന് സംഘടന ഓർമ്മിപ്പിച്ചു. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: ഇനി സഭാദർശനം പരിപാടി കേൾക്കാം.

ഇന്നത്തെ സഭാദർശനം പരിപാടിയിൽ ലിയോ പതിനാലാമൻ പാപ്പായുടെ ദിലക്സിത്തെ എന്ന അപ്പസ്തോലിക പ്രബോധനത്തിലെ 115 മുതൽ 121 വരെയുള്ള ഖണ്ഡികകളെ ആസ്പദമാക്കിയ ചിന്തകളാണ് നാം ശ്രവിക്കുന്നത്.

ലിയോ പതിനാലാമൻ പാപ്പയുടെ ആദ്യ അപ്പസ്തോലിക പ്രബോധന രേഖയായ ദിലേക്സിത്തേയുടെ ഓരോ ഖണ്ഡികകളെയും കുറിച്ചുള്ള വിവരണമാണ് നാം കഴിഞ്ഞ കാലങ്ങളിൽ സഭാദർശനമെന്ന പരിപാടിയിലൂടെ കേട്ടുകൊണ്ടിരുന്നത്. ആ പരമ്പരയുടെ അവസാന ഭാഗത്തേക്കാണ് ഇന്ന് നാം പ്രവേശിക്കുന്നത്. 115-ാമത്തെ ഖണ്ഡിക മുതൽ ആരംഭിക്കുന്ന ഇന്നത്തെ വിചിന്തനത്തിൽ പാപ്പ പ്രത്യേകമായും ദാനധർമ്മത്തിന്റെ മൂർത്തമായ പ്രകടനങ്ങളെ എടുത്തുകാണിക്കുക മാത്രമല്ല, അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നമ്മെ അപ്പനടുത്ത വാത്സല്യത്തോടെ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നു. 115-ാം ഖണ്ഡികയിൽ പാപ്പ ദാനധർമ്മത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഗൗരവകരമായ ഒരു ചർച്ചയ്ക്ക് തുടക്കമിടുന്നു. ആധുനിക സമൂഹത്തിൽ പ്രത്യേകിച്ച് വിശ്വാസികൾക്കിടയിൽ പോലും ധർമ്മം നൽകുക എന്ന പുണ്യപ്രവൃത്തി അത്ര നല്ല രീതിയിലല്ല കാണപ്പെടുന്നത് എന്ന് അദ്ദേഹം നിരീക്ഷിക്കുന്നു. പലപ്പോഴും ഇതിനെ ഒരു തരംതാഴ്ന്ന പ്രവൃത്തിയായിട്ടോ അല്ലെങ്കിൽ വെറുമൊരു ഔദാര്യമായിട്ടോ ആണ് ആളുകൾ കാണുന്നത്. എന്നാൽ ഇതിന്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കുവാൻ പാപ്പ തൊഴിലിന്റെ മഹത്വത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ദരിദ്രരായ ആളുകളെ സഹായിക്കുന്നതിനുള്ള ഏറ്റവും വലിയ മാർഗം അവർക്ക് മാന്യമായ ഒരു ജോലി കണ്ടെത്തുവാൻ സഹായിക്കുക എന്നതാണ്. കാരണം ജോലി എന്നത് കേവലമൊരു വരുമാനമാർഗം മാത്രമല്ല, മറിച്ച് അത് മനുഷ്യന്റെ അന്തസ്സിനെ ഉയർത്തുന്ന ഒന്നാണ്. ഒരാൾ തന്റെ കഴിവുകൾ ഉപയോഗപ്പെടുത്തി സ്വന്തം പരിശ്രമത്തിലൂടെ ജീവിതം നയിക്കുമ്പോഴാണ് അയാളുടെ വ്യക്തിത്വം പരിപൂർണമാകുന്നത്. യുവജനങ്ങൾ മുതിർന്നവരായി മാറുന്നതും വ്യക്തിത്വ വികസനം പ്രാപിക്കുന്നതും തൊഴിലിലൂടെയാണ്. സഭയുടെ സാമൂഹിക പ്രബോധനങ്ങളനുസരിച്ച് ജോലി എന്നത് ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തിൽ മനുഷ്യൻ നടത്തുന്ന പങ്കുചേരലാണ്. മനുഷ്യൻ തന്റെ ബുദ്ധിയും ഹൃദയവും കൈകളും ഉപയോഗിച്ച് ലോകത്തെ നവീകരിക്കുന്നു. എങ്കിലും ഒരു വ്യക്തിക്ക് അത്തരമൊരു ജോലി ലഭിക്കുന്നതുവരെ അവനെ വിശപ്പിനും അവഗണനയ്ക്കും വിട്ടുകൊടുക്കുവാൻ നമുക്ക് സാധിക്കില്ല. അവിടെയാണ് ദാനധർമ്മം അനിവാര്യമാകുന്നത്. അതൊരു വ്യക്തിക്ക് ജീവിക്കുവാൻ ആവശ്യമായത് നൽകുക എന്നതിലുപരി മറ്റൊരു മനുഷ്യന്റെ അവസ്ഥയുമായി നമ്മെ ഐക്യപ്പെടുത്തുന്ന നിമിഷമാണ്. ദരിദ്രന്റെ ജീവിത സാഹചര്യങ്ങളിലേക്ക് നാം ഇറങ്ങിച്ചെല്ലുന്ന ഒരു സ്നേഹബന്ധമായി ദാനധർമ്മത്തെ പാപ്പ വിശേഷിപ്പിക്കുന്നു. 116-ാം ഖണ്ഡികയിൽ കാരുണ്യപ്രവൃത്തികൾ എന്നത് ഒരിക്കലും വ്യവസ്ഥാപിതമായ മാറ്റങ്ങൾക്കും സാമൂഹിക നീതിക്കും പകരമല്ല എന്ന് പാപ്പ കൃത്യമായി വ്യക്തമാക്കുന്നു. ഭരണകൂടങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും പാവപ്പെട്ടവരോടുള്ള ഉത്തരവാദിത്വങ്ങളിൽ നിന്നും ഒഴിഞ്ഞുമാറുവാൻ കഴിയില്ല. നീതിക്കു വേണ്ടിയുള്ള പോരാട്ടം തുടരേണ്ടതു തന്നെയാണ്. എന്നാൽ ദാനധർമ്മം എന്ന പ്രവൃത്തിക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. അത് നമ്മെ പാവപ്പെട്ടവന്റെ മുഖത്തേക്ക് നേരിട്ടു നോക്കുവാൻ പ്രേരിപ്പിക്കുന്നു. ഓരോ മനുഷ്യനും സ്വന്തം ലാഭത്തിനു വേണ്ടി മാത്രം ഓടിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ പ്രവൃത്തികൾ നമ്മുടെ സമൂഹത്തിലേക്ക് ഭക്തിയും കാരുണ്യവും കലർന്ന ഒരു മനോഭാവം കൊണ്ടുവരുന്നു. അത് നമ്മുടെ ഹൃദയത്തെ തരളിതമാക്കുന്നു. ദരിദ്രനെ ഒന്ന് സ്പർശിക്കുവാനും അവരോട് സംസാരിക്കുവാനും നമ്മുടെ പക്കലുള്ളത് പങ്കുവയ്ക്കുവാനും അത് നമ്മെ സഹായിക്കുന്നു. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നതുപോലെ, തനിക്കുള്ളതിൽ നിന്ന് ദരിദ്രർക്ക് ആഹാരം നൽകുന്ന ഉദാരമതി അനുഗ്രഹിക്കപ്പെട്ടവനാണ്. ഇത് കേവലം ഒരു പണം നൽകൽ മാത്രമല്ല, മറിച്ച് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ അന്തസ്സിനെ ആദരിക്കുന്ന നിമിഷമാണ്. 117-ാം ഖണ്ഡികയിൽ പഴയ നിയമവും പുതിയ നിയമവും ദാനധർമ്മം എന്ന പുണ്യപ്രവൃത്തിയെ എത്രത്തോളം മഹത്വവൽക്കരിക്കുന്നു എന്ന് പാപ്പ ചൂണ്ടിക്കാണിക്കുന്നു. പ്രഭാഷകന്റെ പുസ്തകത്തിൽ പറയുന്നതുപോലെ, ദരിദ്രരോട് ക്ഷമ കാണിക്കുകയും ദാനം നൽകുവാൻ താമസിപ്പിക്കാതിരിക്കുകയും വേണം. അത് നിങ്ങളുടെ സമ്പാദ്യമായി കരുതിവയ്ക്കുക, കാരണം അത് നിങ്ങളെ എല്ലാ തിന്മകളിൽ നിന്നും രക്ഷിക്കും. ഈ ഉപദേശത്തെ യേശുക്രിസ്തു തന്റെ പ്രബോധനങ്ങളിൽ കൂടുതൽ ശക്തമായി അവതരിപ്പിക്കുന്നു. നിങ്ങൾക്കുള്ളവ വിറ്റ് മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ വേണ്ടിയാണ് യേശു ആവശ്യപ്പെടുന്നത്. നശിച്ചുപോകാത്ത നിധിയും സ്വർഗത്തിൽ തീരാത്ത നിക്ഷേപവും ഒരുക്കുവാൻ ഇതു സഹായിക്കുന്നു. ഭൗതികമായ സമ്പത്തിനേക്കാൾ വിലപ്പെട്ടത് സ്നേഹപൂർവം മറ്റൊരാൾക്ക് നൽകുന്ന സഹായമാണെന്ന വലിയ സത്യം ഇവിടെ വെളിപ്പെടുന്നു. സ്വർഗത്തിൽ നിക്ഷേപം കൂട്ടിവയ്ക്കുക എന്നതിനർത്ഥം ഭൂമിയിൽ സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും പ്രവൃത്തികൾ ചെയ്യുക എന്നതാണ്. 118-ാം ഖണ്ഡികയിൽ സഭാപിതാക്കന്മാരുടെ വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ദാനധർമ്മത്തിന്റെ ആത്മീയത പാപ്പ വിവരിക്കുന്നു. വിശുദ്ധ ജോൺ ക്രിസോസ്റ്റമിന്റെ വാക്കുകളിൽ ഇത് പ്രാർത്ഥനയുടെ ചിറകാണ്. ചിറകില്ലാത്ത പക്ഷിക്ക് പറക്കുവാൻ കഴിയാത്തതുപോലെ ദാനധർമ്മ പ്രവൃത്തികളില്ലാത്ത പ്രാർത്ഥനയ്ക്ക് ദൈവസന്നിധിയിലേക്ക് ഉയരുവാൻ സാധിക്കില്ല. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ജീവൻ നൽകുന്നത് നാം ചെയ്യുന്ന കാരുണ്യപ്രവൃത്തികളാണ്. വിശുദ്ധ ഗ്രിഗറി നസ്യൻസൻ തന്റെ വിഖ്യാതമായ പ്രഭാഷണത്തിൽ പറയുന്നത്, പാവപ്പെട്ടവരിലൂടെ നാം
ക്രിസ്തുവിനെ തന്നെയാണ് ശുശ്രൂഷിക്കുന്നത് എന്നാണ്. പൂജ്യരാജാക്കന്മാരുടെ കാഴ്ചകളും അരിമത്യക്കാരനായ ജോസഫിന്റെ ദാനമായ കല്ലറയും പോലെ ഇന്ന് നമുക്ക് ക്രിസ്തുവിനെ ദരിദ്രരിൽ കണ്ടെത്താം. ബലിയല്ല, കരുണയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഈ ലോകം വിട്ടുപോകുമ്പോൾ നമ്മെ സ്വർഗത്തിലേക്ക് സ്വീകരിക്കുവാൻ അർഹരാക്കുന്നത് പാവപ്പെട്ടവരോട് നാം കാണിച്ച ഈ കരുണയായിരിക്കും. 119 കണ്ടികയിൽ സ്നേഹമെന്നത് വെറും വാക്കുകളല്ല, മറിച്ച് അത് പ്രവൃത്തികളാണെന്ന് പാപ്പ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ഉള്ളിലെ ബോധ്യങ്ങളും സ്നേഹവും വളരണമെങ്കിൽ അവ പ്രവൃത്തികളിലൂടെ പ്രകടമാക്കണം. ചർച്ചകളിലും ആശയങ്ങളിലും മാത്രം ഒതുങ്ങി നിൽക്കുന്നത് നമ്മുടെ ഉന്നതമായ ലക്ഷ്യങ്ങളെ തകർക്കും. അതുകൊണ്ട് ക്രൈസ്തവർ ഒരിക്കലും ദാനധർമ്മം ഉപേക്ഷിക്കരുത്. അത് ഏറ്റവും ഫലപ്രദമായ രീതിയിൽ ചെയ്യുവാൻ പരിശ്രമിക്കുകയും വേണം. ഒന്നുമില്ലാത്തവനു വേണ്ടി ചെറിയൊരു കാര്യം ചെയ്യുന്നതുപോലും നമ്മുടെ ഹൃദയത്തെ സ്വാധീനിക്കും. ലോകത്തിലെ ദാരിദ്ര്യത്തിന് ഇതൊരു പൂർണ്ണ പരിഹാരമല്ലായിരിക്കാം, എന്നാൽ ഇത് നമ്മുടെ ആത്മീയമായ വളർച്ചയ്ക്ക് അത്യാവശ്യമാണ്. ബുദ്ധിയും അധ്വാനവും ഉപയോഗിച്ച് ലോകത്തിലെ അനീതിക്കെതിരെ പോരാടുമ്പോഴും വ്യക്തിപരമായ ഇത്തരം കാരുണ്യപ്രവൃത്തികൾ ഉപേക്ഷിക്കരുതെന്ന് പാപ്പ ഊന്നിപ്പറയുന്നു. 120 കണ്ടികയിൽ ക്രൈസ്തവ സ്നേഹത്തിന്റെ അനന്തമായ സാധ്യതകളെക്കുറിച്ച് പാപ്പ വിവരിക്കുന്നുണ്ട്. സ്നേഹത്തിന് അതിർവരമ്പുകളില്ല, അത് അകലെയുള്ളവരെ അടുപ്പിക്കുന്നു, ശത്രുക്കളെപ്പോലും സ്നേഹിതരാക്കുന്നു, സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെട്ടവർക്ക് ഇടം നൽകുന്നു. എന്നാൽ സ്നേഹമെന്നത് കേവലമൊരു വികാരമല്ല, മറിച്ച് ജീവിതത്തെ കാണുന്ന ഒരു രീതിയാണ്. ശത്രുക്കളില്ലാത്ത, എല്ലാവരെയും സ്നേഹിക്കുവാൻ തയ്യാറുള്ള ഒരു സഭയാണ് ഇന്നത്തെ ലോകത്തിന് ആവശ്യം. ഇത്തരത്തിലുള്ള സ്നേഹമാണ് ലോകത്തിന് പുതുജീവൻ നൽകുന്നത്. ക്രിസ്തുവിന്റെ സ്നേഹം നിലവിലുള്ള വ്യവസ്ഥിതികളെ മാറ്റിമറിക്കുവാൻ പോന്നതാണ്. ലോകത്തിന്റെ ദുരവസ്ഥകളെ മാറ്റുവാൻ ഇത്തരം സ്നേഹത്തിന് മാത്രമേ സാധിക്കൂ എന്ന് പാപ്പ വ്യക്തമാക്കുന്നു. 121 കണ്ടികയിൽ പാപ്പ ഇവയുടെയെല്ലാം ഒരു ഉപസംഹാരമാണ് നൽകുന്നത്. നാം ചെയ്യുന്ന ജോലിയിലൂടെയോ സാമൂഹിക വ്യവസ്ഥിതി മാറ്റുവാനുള്ള പോരാട്ടത്തിലൂടെയോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് നൽകുന്ന ചെറിയ സഹായത്തിലൂടെയോ പാവപ്പെട്ടവർക്ക് അനുഭവപ്പെടേണ്ടത് ദൈവത്തിന്റെ സ്നേഹമാണ്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന യേശുവിന്റെ വചനം പാവപ്പെട്ടവന്റെ ഹൃദയത്തിൽ മുഴങ്ങണം. നമ്മുടെ ഓരോ പ്രവൃത്തിയും പാവപ്പെട്ടവന് ക്രിസ്തു നൽകുന്ന സ്നേഹത്തിന്റെ സന്ദേശമായി മാറണം. വ്യക്തിപരമായ ഇടപെടലുകൾ വഴി മാത്രമേ മറ്റൊരാൾക്ക് സ്നേഹിക്കപ്പെടുന്നു എന്ന അനുഭവം ലഭിക്കൂ. ജോലി നൽകുന്നതിലൂടെ അന്തസ്സും ദാനധർമ്മത്തിലൂടെ കരുതലും നാം പകരുന്നതുവഴി യേശുവിന്റെ സ്നേഹം ലോകത്തിൽ ദൃശ്യമാവുകയാണ് ചെയ്യുന്നത്. ഇവയാണ് നമ്മെ ക്രിസ്തുവിന്റെ പ്രേഷിതരാക്കി മാറ്റുന്നത്. ഞാൻ നിന്നെ സ്നേഹിച്ചു, ദിലേക്സിത്തെ എന്ന വെളിപാട് പുസ്തകത്തിലെ വചനം നമ്മുടെ ജീവിതത്തിലും അനുദിനം ശ്രവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഒപ്പം ഈ സ്നേഹം അനേകർക്ക് നൽകുവാൻ സാധിക്കുകയും ചെയ്യട്ടെ.

അടുത്തതായി ഒരു ഗാനം കേൾക്കാം. ഫാദർ ജേക്കബ് ആക്കനത്ത് MCBS വരികൾക്ക് ഫാദർ ഫിലിപ്പ് മാത്യു വെട്ടിക്കാട്ട് സംഗീതം പകർന്ന ഗാനം. ആലപിക്കുന്നത് കേദാർനാഥും വൈഗ മേരി ജോയിയും.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളും സഭാദർശനം എന്ന തുടർ പരിപാടിയും കേൾക്കാം ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. വാർത്തകൾ. തന്റെ നാലാമത് വിദേശ അപ്പസ്തോലിക യാത്രയ്ക്കൊരുങ്ങി ലിയോ പതിനാലാമൻ പാപ്പ. ജൂൺ 6 മുതൽ 12 വരെ തീയതികളിലായി 7 ദിവസങ്ങൾ നീളുന്ന സ്പെയിനിലേക്കുള്ള പരിശുദ്ധ പിതാവിന്റെ യാത്ര സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പരിശുദ്ധ സിംഹാസനത്തിന്റെ പ്രസ് ഓഫീസ് ഡയറക്ടർ മത്തേയോ ബ്രൂണി ജൂൺ 3 ബുധനാഴ്ച പുറത്തുവിട്ടു. മാഡ്രിഡ്, ബാർസിലോണ, കനേറി ദ്വീപ സമൂഹത്തിലെ 2 ദ്വീപുകൾ എന്നിങ്ങനെ 4 ഇടങ്ങളിലേക്കായാണ് ഈ യാത്ര ഒരുക്കിയിരിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ പ്രധാനപ്പെട്ട സമാധാനം, സാങ്കേതിക വളർച്ച, കുടിയേറ്റം തുടങ്ങിയ വിഷയങ്ങൾ സംബന്ധിച്ച് സഭയുടെ നിലപാടുകൾ യാത്രയിൽ പ്രത്യേകം പരാമർശിക്കപ്പെടും. ജൂൺ 6 ശനിയാഴ്ച രാവിലെ റോമിൽ ഫിമിച്ചിനോയിലുള്ള അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് സ്പെയിനിലേക്കു യാത്രയാകുന്ന പാപ്പ ജൂൺ 12 വെള്ളിയാഴ്ച വൈകുന്നേരമായിരിക്കും വത്തിക്കാനിലേക്ക് തിരികെ എത്തുക. ക്രിസ്തുവിലുള്ള വിശ്വാസം നമ്മെ ഒരുമിപ്പിക്കുന്നുവെന്ന് ഉദ്ബോധിപ്പിച്ച് ലിയോ 14-ാമൻ പാപ്പ ഈ വർഷം ക്രിസ്തുവിന്റെ തിരുശരീരരക്തങ്ങളുടെ തിരുനാളായ കോർപ്പസ് ക്രിസ്റ്റി ആഘോഷിക്കുന്ന ജൂൺ 4 വ്യാഴാഴ്ച സാമൂഹ്യമാധ്യമമായ എക്സിൽ കുറിച്ച സന്ദേശത്തിലൂടെയാണ് ഇത്തരമൊരു ഉദ്ബോധനം പരിശുദ്ധപിതാവ് നൽകിയത്. നാം ക്രിസ്തുവിന്റെ സഭയാണെന്നും അവന്റെ അവയവങ്ങളാണെന്നും അവന്റെ ശരീരമാണെന്നും വിശുദ്ധ കുർബാന വ്യക്തമാക്കുന്നതും അനേകരും വ്യത്യസ്തരുമെങ്കിലും ക്രിസ്തുവിന്റെ ശരീരത്തിലെ അംഗങ്ങളെന്ന നിലയിൽ നാമേവരും സഹോദരങ്ങളാണെന്നതും തന്റെ സന്ദേശത്തിൽ പാപ്പ എഴുതി. താൻ റോമിന്റെ മെത്രാനായി തിരഞ്ഞെടുക്കപ്പെട്ട അവസരത്തിൽ തന്റെ ആപ്തവാക്യമായി തിരഞ്ഞെടുത്ത അവനിൽ നാം ഒന്നാണ് എന്ന ചിന്തയും ഈ സന്ദേശത്തിൽ പരിശുദ്ധപിതാവ് ഉൾച്ചേർത്തു. പരസ്പരം ശ്രവിക്കാനും സഭാപരമായ ആശയങ്ങൾ പങ്കുവയ്ക്കാനും പരിശുദ്ധപിതാവിനുള്ള പിന്തുണയും സഹകരണവും ഉറപ്പു നൽകാനുമുള്ള സമയമാണ് ജൂൺ 26, 27, 29 തീയതികളിൽ നടക്കാനിരിക്കുന്ന കർദിനാൾമാരുടെ കൺസിസ്റ്ററിയെന്ന് കർദിനാൾ ജുവാന്നി ബത്തിസ്താറെ. കൺസിസ്റ്ററിക്കു മുൻപായി ജൂൺ 3 ബുധനാഴ്ച എല്ലാ കർദിനാൾമാർക്കുമായി അയച്ച ഒരു കത്തിൽ ഈ സമ്മേളനത്തിൽ ചർച്ച ചെയ്യാനുള്ള പ്രധാന വിഷയങ്ങളും കർദിനാൾ സംഘത്തിന്റെ ഡീനായ കർദിനാൾ റേ സൂചിപ്പിച്ചു. അന്താരാഷ്ട്ര തലത്തിൽ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സ്ഥിതിവിശേഷം ലിയോ 14-ാമൻ പാപ്പായുടെ പ്രഥമ ചാക്രിക ലേഖനമായ മഗ്നിഫിക്ക ഉമാനിതാസ്, സമഗ്ര വികസനവും പുതുനന്മയുടെ പ്രോത്സാഹനവും എന്നീ വിഷയങ്ങളാകും കൺസിസ്റ്ററിയിൽ ചർച്ച ചെയ്യപ്പെടുക. ലിയോ 14-ാമൻ പാപ്പയുടെ മഗ്നിഫിക്ക ഉമാനിതാസ് നിർമ്മിത ബുദ്ധിയുടെ വെല്ലുവിളികളെ നേരിടുന്ന ആധുനിക ലോകത്തിന് ധാർമ്മികമായ ചട്ടക്കൂടും ദിശാബോധവും നൽകുന്ന മാർഗദർശിയാണെന്ന് ഇന്ത്യൻ കത്തോലിക്ക മെത്രാൻ സംഘത്തിന്റെ അധ്യക്ഷൻ കർദിനാൾ ആന്റണി പൂള മെയ് 27-ാം തീയതി CBCI പുറത്തിറക്കിയ ഒരു പ്രസ്താവനയിലാണ് ലിയോ 14-ാമൻ പാപ്പയുടെ പ്രഥമ ചാക്രിക ലേഖനത്തെ സംബന്ധിച്ചുള്ള മെത്രാൻ സമിതി അധ്യക്ഷന്റെയും സമിതിയുടെയും വിലയിരുത്തലുകളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിർമ്മിതബുദ്ധിയുടെ സ്വാധീനം ദളിത് ജനവിഭാഗങ്ങൾക്കിടയിൽ ചരിത്രപരമായ വിവേചനം വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയുണ്ടെന്നും ഇത് ഭാരതസഭയുടെ പ്രത്യേക ആശങ്കകളിലൊന്നാണെന്നും കർദിനാൾ പൂള പ്രസ്താവിച്ചു. അതേസമയം ധാർമ്മികവും വികസനപരവുമായ മാനദണ്ഡങ്ങൾക്കനുസൃതമായി നിർമ്മിതബുദ്ധി ഉപയോഗിക്കപ്പെടുന്നെങ്കിൽ എല്ലാവരെയും ഉൾക്കൊള്ളാനാകുമെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി. ഏതാണ്ട് 2 കോടി കത്തോലിക്ക വിശ്വാസികളുള്ള ഭാരത കത്തോലിക്ക സഭയിൽ നിർമ്മിതബുദ്ധിയെക്കുറിച്ച് വിദ്യാഭ്യാസവും അവബോധവും നൽകുന്നതിന് ഈ ചാക്രിക ലേഖനം ഉപയോഗിക്കാൻ മെത്രാൻ സമിതി ഉദ്ദേശിക്കുന്നതായി ഫീദസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തിരുന്നു. മധ്യപൂർവ്വദേശങ്ങളിലുൾപ്പെടെ വിവിധയിടങ്ങളിൽ നടന്നുവരുന്ന സായുധ സംഘർഷങ്ങളും യുദ്ധങ്ങളും കുട്ടികൾക്ക് അവശ്യ സാധനങ്ങൾ എത്തിക്കുന്നതിന് പ്രതിസന്ധിയുളവാക്കുന്നുണ്ടെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ശിശുക്ഷേമനിധി യുണിസെഫ്. ഗതാഗത മേഖലയിലെ ചിലവുകൾ വർദ്ധിക്കുന്നത് കുട്ടികൾക്കുവേണ്ടിയുള്ള സാധന സാമഗ്രികൾ എത്തിക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഫണ്ടുകൾ കുറയാൻ കാരണമാകുന്നുവെന്ന് സംഘടനയുടെ ഗതാഗത നിയന്ത്രണവുമായി ബന്ധപ്പെട്ട വിഭാഗം തലവൻ ഷാൻ സെഡ്രിക് മിയൂസ് പ്രസ്താവിച്ചു. കടൽമാർഗമുള്ള ഗതാഗതം നേരിടുന്ന പ്രതിസന്ധികളും തടസ്സങ്ങളും മാനവിക പ്രതിസന്ധിക്ക് കാരണമായേക്കാമെന്ന് യുണിസെഫ് ഓർമ്മിപ്പിച്ചു. യാത്രാമേഖലയിൽ കൂടുതലായി നൽകേണ്ടി വരുന്ന ഓരോ ഡോളറും ശിശുക്ഷേമനിധി കുട്ടികൾക്കായി മാറ്റിവെച്ചിരുന്ന ഫണ്ടിൽ നിന്ന് കുറയുമെന്ന് സംഘടന ഓർമ്മിപ്പിച്ചു. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: ഇനി സഭാദർശനം പരിപാടി കേൾക്കാം.

ഇന്നത്തെ സഭാദർശനം പരിപാടിയിൽ ലിയോ പതിനാലാമൻ പാപ്പായുടെ ദിലക്സിത്തെ എന്ന അപ്പസ്തോലിക പ്രബോധനത്തിലെ 115 മുതൽ 121 വരെയുള്ള ഖണ്ഡികകളെ ആസ്പദമാക്കിയ ചിന്തകളാണ് നാം ശ്രവിക്കുന്നത്.

ലിയോ പതിനാലാമൻ പാപ്പയുടെ ആദ്യ അപ്പസ്തോലിക പ്രബോധന രേഖയായ ദിലക്സിത്തേയുടെ ഓരോ ഖണ്ഡികകളെയും കുറിച്ചുള്ള വിവരണമാണ് നാം കഴിഞ്ഞ കാലങ്ങളിൽ സഭാദർശനമെന്ന പരിപാടിയിലൂടെ കേട്ടുകൊണ്ടിരുന്നത്. ആ പരമ്പരയുടെ അവസാന ഭാഗത്തേക്കാണ് ഇന്ന് നാം പ്രവേശിക്കുന്നത്. 115-ാമത്തെ ഖണ്ഡിക മുതൽ ആരംഭിക്കുന്ന ഇന്നത്തെ വിചിന്തനത്തിൽ പാപ്പ പ്രത്യേകമായും ദാനധർമ്മത്തിന്റെ മൂർത്തമായ പ്രകടനങ്ങളെ എടുത്തുകാണിക്കുക മാത്രമല്ല, അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നമ്മെ അപ്പനടുത്ത വാത്സല്യത്തോടെ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നു. 115-ാം ഖണ്ഡികയിൽ പാപ്പ ദാനധർമ്മത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഗൗരവകരമായ ഒരു ചർച്ചയ്ക്ക് തുടക്കമിടുന്നു. ആധുനിക സമൂഹത്തിൽ പ്രത്യേകിച്ച് വിശ്വാസികൾക്കിടയിൽ പോലും ധർമ്മം നൽകുക എന്ന പുണ്യപ്രവൃത്തി അത്ര നല്ല രീതിയിലല്ല കാണപ്പെടുന്നത് എന്ന് അദ്ദേഹം നിരീക്ഷിക്കുന്നു. പലപ്പോഴും ഇതിനെ ഒരു തരംതാഴ്ന്ന പ്രവൃത്തിയായിട്ടോ അല്ലെങ്കിൽ വെറുമൊരു ഔദാര്യമായിട്ടോ ആണ് ആളുകൾ കാണുന്നത്. എന്നാൽ ഇതിന്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കുവാൻ പാപ്പ തൊഴിലിന്റെ മഹത്വത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ദരിദ്രരായ ആളുകളെ സഹായിക്കുന്നതിനുള്ള ഏറ്റവും വലിയ മാർഗം അവർക്ക് മാന്യമായ ഒരു ജോലി കണ്ടെത്തുവാൻ സഹായിക്കുക എന്നതാണ്. കാരണം ജോലി എന്നത് കേവലമൊരു വരുമാനമാർഗം മാത്രമല്ല, മറിച്ച് അത് മനുഷ്യന്റെ അന്തസ്സിനെ ഉയർത്തുന്ന ഒന്നാണ്. ഒരാൾ തന്റെ കഴിവുകൾ ഉപയോഗപ്പെടുത്തി സ്വന്തം പരിശ്രമത്തിലൂടെ ജീവിതം നയിക്കുമ്പോഴാണ് അയാളുടെ വ്യക്തിത്വം പരിപൂർണമാകുന്നത്.

ആവശ്യമായത് നൽകുക എന്നതിലുപരി മറ്റൊരു മനുഷ്യന്റെ അവസ്ഥയുമായി നമ്മെ ഐക്യപ്പെടുത്തുന്ന നിമിഷമാണ് ദരിദ്രന്റെ ജീവിത സാഹചര്യവസ്ഥയുമായി നമ്മെ ഐക്യപ്പെടുത്തുന്ന നിമിഷമാണ് ദരിദ്രന്റെ ജീവിത സാഹചര്യങ്ങളിലേക്ക് നാം ഇറങ്ങിച്ചെല്ലുന്ന ഒരു സ്നേഹബന്ധമായി ദാനധർമ്മത്തെ പാപ്പ വിശേഷിപ്പിക്കുന്നു. 116 ഖണ്ഡികയിൽ കാരുണ്യപ്രവൃത്തികൾ എന്നത് ഒരിക്കലും വ്യവസ്ഥാപിതമായ മാറ്റങ്ങൾക്കും സാമൂഹിക നീതിക്കും പകരമല്ല എന്ന് പാപ്പ കൃത്യമായി വ്യക്തമാക്കുന്നു. ഭരണകൂടങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും പാവപ്പെട്ടവരോടുള്ള ഉത്തരവാദിത്വങ്ങളിൽ നിന്നും ഒഴിഞ്ഞുമാറുവാൻ കഴിയില്ല. നീതിക്കു വേണ്ടിയുള്ള പോരാട്ടം തുടരേണ്ടതുതന്നെയാണ്. എന്നാൽ ദാനധർമ്മം എന്ന പ്രവൃത്തിക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. അത് നമ്മെ പാവപ്പെട്ടവന്റെ മുഖത്തേക്ക് നേരിട്ടു നോക്കുവാൻ പ്രേരിപ്പിക്കുന്നു. ഓരോ മനുഷ്യനും സ്വന്തം ലാഭത്തിനു വേണ്ടി മാത്രം ഓടിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ പ്രവൃത്തികൾ നമ്മുടെ സമൂഹത്തിലേക്ക് ഭക്തിയും കാരുണ്യവും കലർന്ന ഒരു മനോഭാവം കൊണ്ടുവരുന്നു. അത് നമ്മുടെ ഹൃദയത്തെ തരളിതമാക്കുന്നു. ദരിദ്രനെ ഒന്ന് സ്പർശിക്കുവാനും അവരോട് സംസാരിക്കുവാനും നമ്മുടെ പക്കലുള്ളത് പങ്കുവയ്ക്കുവാനും അത് നമ്മെ സഹായിക്കുന്നു. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നതുപോലെ, തനിക്കുള്ളതിൽ നിന്ന് ദരിദ്രർക്ക് ആഹാരം നൽകുന്ന ഉദാരമതി അനുഗ്രഹിക്കപ്പെട്ടവനാണ്. ഇത് കേവലം ഒരു പണം നൽകൽ മാത്രമല്ല, മറിച്ച് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ അന്തസ്സിനെ ആദരിക്കുന്ന നിമിഷമാണ്. 117 ഖണ്ഡികയിൽ പഴയ നിയമവും പുതിയ നിയമവും ദാനധർമ്മം എന്ന പുണ്യപ്രവൃത്തിയെ എത്രത്തോളം മഹത്വവൽക്കരിക്കുന്നു എന്ന് പാപ്പ ചൂണ്ടിക്കാണിക്കുന്നു. പ്രഭാഷകന്റെ പുസ്തകത്തിൽ പറയുന്നതുപോലെ, ദരിദ്രരോട് ക്ഷമ കാണിക്കുകയും ദാനം നൽകുവാൻ താമസിപ്പിക്കാതിരിക്കുകയും വേണം. അത് നിങ്ങളുടെ സമ്പാദ്യമായി കരുതിവയ്ക്കുക, കാരണം അത് നിങ്ങളെ എല്ലാ തിന്മകളിൽ നിന്നും രക്ഷിക്കും. ഈ ഉപദേശത്തെ യേശുക്രിസ്തു തന്റെ പ്രബോധനങ്ങളിൽ കൂടുതൽ ശക്തമായി അവതരിപ്പിക്കുന്നു. നിങ്ങൾക്കുള്ളവ വിറ്റ് മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ വേണ്ടിയാണ് യേശു ആവശ്യപ്പെടുന്നത്. നശിച്ചുപോകാത്ത നിധിയും സ്വർഗത്തിൽ തീരാത്ത നിക്ഷേപവും ഒരുക്കുവാൻ ഇത് സഹായിക്കുന്നു. ഭൗതികമായ സമ്പത്തിനേക്കാൾ വിലപ്പെട്ടത് സ്നേഹപൂർവം മറ്റൊരാൾക്ക് നൽകുന്ന സഹായമാണെന്ന വലിയ സത്യം ഇവിടെ വെളിപ്പെടുന്നു. സ്വർഗത്തിൽ നിക്ഷേപം കൂട്ടിവയ്ക്കുക എന്നതിനർത്ഥം ഭൂമിയിൽ സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും പ്രവൃത്തികൾ ചെയ്യുക എന്നതാണ്. 118 ഖണ്ഡികയിൽ സഭാപിതാക്കന്മാരുടെ വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ദാനധർമ്മത്തിന്റെ ആത്മീയത പാപ്പ വിവരിക്കുന്നു. വിശുദ്ധ ജോൺ ക്രിസോസ്റ്റമിന്റെ വാക്കുകളിൽ ഇത് പ്രാർത്ഥനയുടെ ചിറകാണ്. ചിറകില്ലാത്ത പക്ഷിക്ക് പറക്കുവാൻ കഴിയാത്തതുപോലെ ദാനധർമ്മ പ്രവൃത്തികളില്ലാത്ത പ്രാർത്ഥനയ്ക്ക് ദൈവസന്നിധിയിലേക്ക് ഉയരുവാൻ സാധിക്കില്ല. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ജീവൻ നൽകുന്നത് നാം ചെയ്യുന്ന കാരുണ്യപ്രവൃത്തികളാണ്. വിശുദ്ധ ഗ്രിഗറി നസിയൻസൻ തന്റെ വിഖ്യാതമായ പ്രഭാഷണത്തിൽ പറയുന്നത്, പാവപ്പെട്ടവരിലൂടെ നാം ക്രിസ്തുവിനെ തന്നെയാണ് ശുശ്രൂഷിക്കുന്നത് എന്നാണ്. പൂജ്യരാജാക്കന്മാരുടെ കാഴ്ചകളും അരിമത്യക്കാരനായ ജോസഫിന്റെ ദാനമായ കല്ലറയും പോലെ ഇന്ന് നമുക്ക് ക്രിസ്തുവിനെ ദരിദ്രരിൽ കണ്ടെത്താം. ബലിയല്ല, കരുണയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഈ ലോകം വിട്ടുപോകുമ്പോൾ നമ്മെ സ്വർഗത്തിലേക്ക് സ്വീകരിക്കുവാൻ അർഹരാക്കുന്നത് പാവപ്പെട്ടവരോട് നാം കാണിച്ച ഈ കരുണയായിരിക്കും. 119 ഖണ്ഡികയിൽ സ്നേഹമെന്നത് വെറും വാക്കുകളല്ല, മറിച്ച് അത് പ്രവൃത്തികളാണെന്ന് പാപ്പ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ഉള്ളിലെ ബോധ്യങ്ങളും സ്നേഹവും വളരണമെങ്കിൽ അവ പ്രവൃത്തികളിലൂടെ പ്രകടമാക്കണം. ചർച്ചകളിലും ആശയങ്ങളിലും മാത്രം ഒതുങ്ങി നിൽക്കുന്നത് നമ്മുടെ ഉന്നതമായ ലക്ഷ്യങ്ങളെ തകർക്കും. അതുകൊണ്ട് ക്രൈസ്തവർ ഒരിക്കലും ദാനധർമ്മം ഉപേക്ഷിക്കരുത്. അത് ഏറ്റവും ഫലപ്രദമായ രീതിയിൽ ചെയ്യുവാൻ പരിശ്രമിക്കുകയും വേണം. ഒന്നുമില്ലാത്തവനു വേണ്ടി ചെറിയൊരു കാര്യം ചെയ്യുന്നത് പോലും നമ്മുടെ ഹൃദയത്തെ സ്വാധീനിക്കും. ലോകത്തിലെ ദാരിദ്ര്യത്തിന് ഇതൊരു പൂർണ്ണ പരിഹാരമല്ലായിരിക്കാം, എന്നാൽ ഇത് നമ്മുടെ ആത്മീയമായ വളർച്ചയ്ക്ക് അത്യാവശ്യമാണ്. ബുദ്ധിയും അധ്വാനവും ഉപയോഗിച്ച് ലോകത്തിലെ അനീതിക്കെതിരെ പോരാടുമ്പോഴും വ്യക്തിപരമായ ഇത്തരം കാരുണ്യപ്രവൃത്തികൾ ഉപേക്ഷിക്കരുതെന്ന് പാപ്പ ഊന്നിപ്പറയുന്നു. 120 ഖണ്ഡികയിൽ ക്രൈസ്തവ സ്നേഹത്തിന്റെ അനന്തമായ സാധ്യതകളെക്കുറിച്ച് പാപ്പ വിവരിക്കുന്നുണ്ട്. സ്നേഹത്തിന് അതിർവരമ്പുകളില്ല, അത് അകലെയുള്ളവരെ അടുപ്പിക്കുന്നു, ശത്രുക്കളെപ്പോലും സ്നേഹിതരാക്കുന്നു, സമൂഹത്തിൽ മാറ്റിനിർത്തപ്പെട്ടവർക്ക് ഇടം നൽകുന്നു. എന്നാൽ സ്നേഹമെന്നത് കേവലമൊരു വികാരമല്ല, മറിച്ച് ജീവിതത്തെ കാണുന്ന ഒരു രീതിയാണ്. ശത്രുക്കളില്ലാത്ത, എല്ലാവരെയും സ്നേഹിക്കുവാൻ തയ്യാറുള്ള ഒരു സഭയാണ് ഇന്നത്തെ ലോകത്തിന് ആവശ്യം. ഇത്തരത്തിലുള്ള സ്നേഹമാണ് ലോകത്തിന് പുതുജീവൻ

നൽകുന്നത്. ക്രിസ്തുവിന്റെ സ്നേഹം നിലവിലുള്ള വ്യവസ്ഥിതികളെ മാറ്റിമറിക്കുവാൻ പോന്നതാണ്. ലോകത്തിന്റെ ദുരവസ്ഥകളെ മാറ്റുവാൻ ഇത്തരം സ്നേഹത്തിന് മാത്രമേ സാധിക്കൂ എന്ന് പാപ്പ വ്യക്തമാക്കുന്നു. 121 ഖണ്ഡികയിൽ പാപ്പ ഇവയുടെയെല്ലാം ഒരു ഉപസംഹാരമാണ് നൽകുന്നത്. നാം ചെയ്യുന്ന ജോലിയിലൂടെയോ സാമൂഹിക വ്യവസ്ഥിതി മാറ്റുവാനുള്ള പോരാട്ടത്തിലൂടെയോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് നൽകുന്ന ചെറിയ സഹായത്തിലൂടെയോ പാവപ്പെട്ടവർക്ക് അനുഭവപ്പെടേണ്ടത് ദൈവത്തിന്റെ സ്നേഹമാണ്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന യേശുവിന്റെ വചനം പാവപ്പെട്ടവന്റെ ഹൃദയത്തിൽ മുഴങ്ങണം. നമ്മുടെ ഓരോ പ്രവൃത്തിയും പാവപ്പെട്ടവന് ക്രിസ്തു നൽകുന്ന സ്നേഹത്തിന്റെ സന്ദേശമായി മാറണം. വ്യക്തിപരമായ ഇടപെടലുകൾ വഴി മാത്രമേ മറ്റൊരാൾക്ക് സ്നേഹിക്കപ്പെടുന്നു എന്ന അനുഭവം ലഭിക്കൂ. ജോലി നൽകുന്നതിലൂടെ അന്തസ്സും ദാനധർമ്മത്തിലൂടെ കരുതലും നാം പകരുന്നതുവഴി യേശുവിന്റെ സ്നേഹം ലോകത്തിൽ ദൃശ്യമാവുകയാണ് ചെയ്യുന്നത്. ഇവയാണ് നമ്മെ ക്രിസ്തുവിന്റെ പ്രേഷിതരാക്കി മാറ്റുന്നത്. ഞാൻ നിന്നെ സ്നേഹിച്ചു, ദിലേക്സിത്തെ എന്ന വെളിപാട് പുസ്തകത്തിലെ വചനം നമ്മുടെ ജീവിതത്തിലും അനുദിനം ശ്രവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഒപ്പം ഈ സ്നേഹം അനേകർക്ക് നൽകുവാൻ സാധിക്കുകയും ചെയ്യട്ടെ.

അടുത്തതായി ഒരു ഗാനം കേൾക്കാം. ഫാദർ ജേക്കബ് ആക്കനത്ത് MCBSന്റെ വരികൾക്ക് ഫാദർ ഫിലിപ്പ് മാത്യു വെട്ടിക്കാട്ട് സംഗീതം പകർന്ന ഗാനം. ആലപിക്കുന്നത് കേദാർനാഥും വൈഗ മേരി ജോയിയും.